ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 24 സെക്കൻഡും. 103.6 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 28, കൊല്ലവർഷം 1201, കർക്കിടകം 3, 2026 ജൂലൈ 19 ഞായറാഴ്ച. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ശുഭദിനം നേരുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സമ്മ വി വി.
1: ഈ ലോകത്തെ മനുഷ്യരിൽ നല്ല ഒരു ശതമാനം പേരും ജീവിതത്തിൽ വളരെയേറെ ദുഃഖിതരാണ്. അവരുടെ ദുഃഖങ്ങൾക്ക് കാരണങ്ങൾ പലതാകാം. അത് ദാരിദ്ര്യമോ രോഗമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ആകാം.

0: എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണങ്ങൾ രണ്ടാണ്. ഒന്നാമത്തേത് നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ്. രണ്ടാമത്തേത് നമ്മുടെ മനോഭാവമാണ്. അതായത് പ്രശ്നങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ്. നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മുടെ തന്നെ സുഖത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന പ്രവൃത്തികൾ പിന്നീട് നമുക്ക് തന്നെ ദുഃഖത്തിന് കാരണമാകുന്നു. ദുരാഗ്രഹവും ക്രോധവുമാണ് മനുഷ്യനെ പ്രധാനമായും തെറ്റിലേക്ക് നയിക്കുന്നത്. എന്നാൽ സ്നേഹവും കരുണയും നമ്മളെ സൽക്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നു. അവ നമ്മുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നു. തെറ്റായ മനോഭാവം കൊണ്ടും ദുഃഖങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന്, പരീക്ഷയിൽ രണ്ടാം റാങ്ക് കിട്ടിയ കുട്ടി തനിക്ക് ഒന്നാം റാങ്ക് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടേക്കാം. അതേസമയം മൂന്നാം റാങ്ക് കിട്ടിയ കുട്ടി തനിക്കുണ്ടായ നേട്ടത്തിൽ സന്തോഷിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ ബാധിച്ചവർ പോലും സമചിത്തതയോടെ അവയെ നേരിടുന്നതും ചെറിയ രോഗങ്ങൾ മാത്രമുള്ളവർ ദുഃഖത്തിനും നിരാശയ്ക്കും കീഴ്പ്പെട്ടു പോകുന്നതും നമ്മൾ കാണാറുണ്ട്. അതിനാൽ ഒരു ദുഃഖവും ഒരു പരാജയവും ജീവിതത്തിന്റെ അവസാന വാക്കല്ല എന്ന് നാം മനസ്സിലാക്കണം. ഈ തിരിച്ചറിവോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതപാതയിൽ നമ്മൾ മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. മനസ്സിന്റെ പ്രസന്നതയും സന്തോഷവും കാത്തുസൂക്ഷിക്കാനുള്ള നല്ല ഒരു മാർഗം പ്രയോജനകരമായ ഏതെങ്കിലും കർമ്മത്തിൽ സ്വയം മുഴുകുക എന്നതാണ്. അത് നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിൽ ഏറ്റവും മഹത്തരമാണ്. ഒരിക്കൽ മാനസിക അസ്വാസ്ഥ്യവും വിഷാദവും മൂലം കഷ്ടപ്പെടുകയായിരുന്ന ഒരു വ്യാപാരി ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചു. വ്യാപാരിയോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഒരു വഴിയുണ്ട്. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ചെന്ന് സഹായം ആവശ്യമുള്ള ആരെയെങ്കിലും സഹായിക്കുക. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് വ്യാപാരി അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി ചുറ്റുപാടും നിരീക്ഷിച്ചു. പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ ഒരു വൃദ്ധ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. മകളെ സന്ദർശിക്കാൻ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നും നഗരത്തിലെത്തിയതായിരുന്നു അവർ. എന്നാൽ മകളുടെ താമസസ്ഥലത്തിന്റെ മേൽവിലാസവും ഫോൺ നമ്പറും എഴുതിയ കടലാസ് എങ്ങനെയോ നഷ്ടപ്പെട്ടുപോയി. അവർക്കാണെങ്കിൽ നഗരത്തിൽ പരിചയക്കാരുമില്ല. തിരികെ പോകാൻ കയ്യിൽ പണവുമില്ല. വ്യാപാരി ആദ്യം നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിലെത്തി ഡയറക്ടറിയിൽ നിന്ന് വൃദ്ധയുടെ മകളുടെ മേൽവിലാസം കണ്ടെത്തി. തുടർന്ന് ഒരു ടാക്സിയിൽ ആ സ്ത്രീയെ അവരുടെ മകളുടെ അടുത്തെത്തിച്ചു. പോകുന്ന വഴിക്ക് അദ്ദേഹം അവർക്ക് ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. തികച്ചും അപരിചിതനായ ഒരാളിൽ നിന്നും ഉണ്ടായ അപ്രതീക്ഷിതമായ സഹായവും നല്ല പെരുമാറ്റവും അവരെ സന്തോഷിപ്പിച്ചു. അതിനുശേഷം വ്യാപാരി ഡോക്ടറുടെ അടുത്തെത്തി നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ശേഷം കൂട്ടിച്ചേർത്തു, എന്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിച്ചത് ഇന്നാണ്. ഈ സംഭവം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മെ ബാധിച്ചിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും കരകയറാനുള്ള എളുപ്പവഴി ദുഃഖിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഇത് അവനവനും മറ്റുള്ളവർക്കും സന്തോഷവും മനസ്സുഖവും നൽകുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത്ഭുതകരമാണ് ഫലങ്ങൾ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് വത്സമ്മ വി.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ കൊയിലാണ്ടി നിയോജകമണ്ഡലം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വ്യത്യസ്ത കോട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞതെന്നും കേസിൽ തീരുമാനം വരുന്നതുവരെ ഗവൺമെന്റ് ഉടനെ ഒരു പുനഃസംഘടന നടത്തേണ്ട എന്നാണ് കരുതിയതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ

സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ അറിയിപ്പുകളുടെ സമയം. ഇന്ന് 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മയുടെ കാവ്യാമൃതം. ഈ കവിത ആലപിക്കുന്നത് സേതുലക്ഷ്മി. 6:15 പ്രഭാത വന്ദനം. 6:30 കേൾക്കാം ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെടിമാൾ ചുറ്റുവട്ടം. 6:55 പാരിസൻ ചായ ഹാപ്പി ജേണി. പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 കേൾക്കാം വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. വഴികൾ യാത്രികർ. സഹപ്രായോജകർ ഫസ്റ്റ് അപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ്. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം. സഹപ്രായോജകർ വെനീഷ്യ ബാദ്വെയർ. 7:20 സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. ഏഴ് 7:50 കേൾക്കാം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റിയാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിമോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാക്കർ പാദരക്ഷകൾ റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 9:02 ന്യൂ ഹിറ്റ്സ്. 9:30 കിഞ്ചന വർത്തമാനം. 9:35 കേൾക്കാം മെയിൽ ബോക്സ്. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:02 ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് കേൾക്കാം കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട. മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബ്ബിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:02 ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുയറ്റ്സ്. 12:40 എവർഗ്രീൻ ഡ്യുയറ്റ്സ് തുടർന്ന് കേൾക്കാം. 1:02 കേൾക്കാം ഗാനോത്സവം. 2:15 സമൂഹഗാനം തുടർന്ന് നാടകഗാനങ്ങൾ.

അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: നിങ്ങൾ കേട്ടത് ബാലാമണിയമ്മയുടെ കാവ്യാമൃതം എന്ന കവിത. ആലപിച്ചത് സേതുലക്ഷ്മി.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം. ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കോട്ടൂളി, കോഴിക്കോട്.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645000032.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് അയ്യക്കർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. വയലാറിന്റെ ഭാവനയ്ക്ക് ജി ദേവരാജൻ ഈണമിട്ട ഗാനം, പി മാധുരി ആലപിച്ചത്, ചിത്രം റോമിയോ.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ എഫ്എം.
3: യേശുദാസ് പാടിയ ഗാനമിത്, ചിത്രം സിന്ധു. ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കോട്ടൂളി, കോഴിക്കോട്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പരിപാടികളിലേക്ക്. രാവിലെ 8 മണിക്ക് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ടൗൺ ഹാളിൽ രാവിലെ 9 മണിക്ക് കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബോംബെ പി കെ അഹമ്മദ് ബായ് സ്മാരക അഖില റഫി ഗാനാലാപന മത്സരം. IMA ഹാളിൽ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ നാഷണൽ സൗത്ത് സോൺ കോൺഫറൻസ് രാവിലെ 9 മണിക്ക്. 9:30 ശിക്ഷക് സദനിൽ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ കോൺവൊക്കേഷൻ ചടങ്ങ് ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ്. ബദ്രൂർ തപോവനത്തിൽ രാവിലെ 9:30 ട്രോമാ കെയറിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഏകദിന ജീവൻ രക്ഷാ പരിശീലനം. മാവൂർ റോഡ് കൈരളി ശ്രീവേദി 2 പുസ്തക ചർച്ച ദീൻ അസ്ത് ഹുസൈൻ വൈകിട്ട് 3:30. എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പങ്കെടുക്കുന്നു.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 43 സെക്കൻഡും. ഇനി 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: അർജന്റീന സ്പെയിൻ പോരാട്ടം, ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-13 ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30

0: ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗോൾമഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ. ഡി റൈസിലൂടെ കളിയുടെ 3-ാം മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. 2-ാം പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് ആക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് കയറുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റതാരം ബുക്കയ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന് അവസാന മിനിറ്റിൽ ഡംബലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6-ാം ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 സെപ്റ്റംബർ വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി SR രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13-വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.

0: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. 103.6 റിയൽ എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭയാത്ര നേരുന്നു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 1,05,080 രൂപ, തങ്കം 10 ഗ്രാമിന് 1,39,600 രൂപ, വെള്ളി കിലോയ്ക്ക് 2,24,000, വെളിച്ചെണ്ണ 25,800, കൊപ്ര എടുത്തപടി 15,400 രൂപ.
3: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
5: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
6: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
5: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ജൂലൈ 19 കോഴിക്കോട് അബ്ദുൽ ഖാദറുടെ ജന്മദിനം. കോഴിക്കോട് അബ്ദുൽ ഖാദറുടെ ആലാപന ജീവിതത്തിലെ മികച്ച ഫലശ്രുതിയായി നിരൂപകരാൽ വിലയിരുത്തപ്പെടുന്ന ഈ ഗാനം 1957 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിൽ നിന്നുള്ളത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. MS ബാബുരാജ് ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തമായി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് മിന്നാമിനുങ്ങിന് വേണ്ടിയാണ്.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം.
6: തുറസിന്റെ തുറമുഖങ്ങൾ
5: സമർപ്പിക്കുന്നത്
7: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല കണ്ണേ,
8: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
7: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
8: നന്നായേ, വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
7: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
5: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിക്കുന്നത്
7: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961-20-3365.
9: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
7: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
9: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
7: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
10: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. വെസ്റ്റിൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ അലോക് രാജ് പങ്കുവയ്ക്കുന്ന യാത്രാനുഭവം തുടർന്ന് കേൾക്കാം.
11: ഞാൻ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടെ പഴയ ഒരു കോട്ടയായിരുന്നു. ഞാൻ അവിടെ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു, സാധനങ്ങളൊക്കെ വെച്ചു, എല്ലാം ഒന്ന് കുളിച്ചു മാറ്റി വന്ന് ഡോക്ടറിനെ കണ്ടു. അവർ പറഞ്ഞു നാളെയാണ് നമ്മുടെ സ്ക്രീനിങ് പ്രോഗ്രാം. അപ്പോൾ അവരോട് കഥയൊക്കെ പറഞ്ഞ് ഞാൻ പോരാൻ നേരം ചോദിച്ചു, നല്ല വണ്ടിയാണല്ലോ ലാൻഡ് ക്രൂയിസർ, ഒരു മനുഷ്യൻ അവിടെ എത്തിപ്പെടാനായിട്ട് രണ്ട് ദിവസവും കുറച്ചധികം പൈസയൊക്കെ വേണ്ടി വന്നു, പക്ഷേ ഈ ലാൻഡ് ക്രൂയിസർ ഈ നാട്ടിൽ എങ്ങനെ എത്തി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് സെക്കൻഡ് ഹാൻഡാണ്. അതെങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡിൻ്റെ പരിപാടി? ഈ നാട്ടിൽ പുറം രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ ഒഴിവാക്കുന്ന വണ്ടികൾ ഇവിടെ വരും, ഞങ്ങൾക്കത് ചെറിയ വിലയ്ക്ക് കിട്ടും. ഞാനിത് ഏതാണ്ട് $5,000 കൊടുത്ത് വാങ്ങിയ ലാൻഡ് ക്രൂയിസറാണ്. ഞാൻ എൻ്റെ അത് കയറി നോക്കിയപ്പോൾ കാസറ്റ് പ്ലെയർ, 5 കാസറ്റ് ചേഞ്ച് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റുന്ന കാസറ്റ് പ്ലെയറൊക്കെ ഉള്ള ലാൻഡ് ക്രൂയിസറാണ്. അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ $5,000 കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചു, ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ എന്താണ്? $300 തൊട്ട് വണ്ടി കിട്ടും. ഇവിടെ ബ്രാൻഡ് നോക്കിയല്ല വണ്ടി എടുക്കുന്നത്, ഏത് രാജ്യത്ത് നിന്ന് വന്നു എന്നനുസരിച്ചാണ് വണ്ടിക്ക് വില. ഇപ്പോൾ ഈ ലാൻഡ് ക്രൂയിസർ നിങ്ങൾക്ക് $1,000 കിട്ടും. ഞാൻ എടുത്തത് ജപ്പാനിൽ ഓടിച്ച വണ്ടിയാണ്, അതുകൊണ്ടാണ് എനിക്ക്

$5,000 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു ആ ഡോക്ടർ പോയി. അപ്പം ഞാനും എലനും കൂടെ റൂമിലേക്ക് കയറി. അടുത്ത ദിവസം മുതൽ ഞാൻ ഡോക്ടറിനെ യാത്രയാക്കിയിട്ട് ഞാനും എലനും വൈകുന്നേരം ഞങ്ങൾ ഡിന്നർ കഴിച്ചു. അതിനു മുമ്പ് കടലിൽ ചാടി നീന്തി കുളിച്ചു, നല്ല രസമായിരുന്നു. റൂമിൽ നിന്ന് തന്നെ അവർ താഴേക്ക് ഇറങ്ങാൻ പടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പടിയിലിറങ്ങി പിയർ എന്ന് വിളിക്കുന്ന ജെട്ടിയുടെ അറ്റം വരെ നീന്തി തിരിച്ചു വന്നു, അത്താഴം കഴിച്ചു, കിടന്നുറങ്ങി. അവരുടെ ഭക്ഷണ രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഒരു അടിമ സ്റ്റേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ സ്ഥലം കൈയടക്കി വന്ന ഒരു ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ആയിരുന്നു. അവർക്കും ഏതാണ്ട് ഇതേ മനോഭാവമൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ ആൾക്കാരോട്. അതുകൊണ്ട് അവർക്കായിട്ട് തന്നെ ഒരു ക്യുസീനൊന്നും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങളിലെയും പോലെ ജർക്ക് ചിക്കൻ വളരെ ഫേമസ് ആണ് അവിടെ. ബ്ലാക്ക് ബീൻസ് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നൊരു സാധനമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ഥലത്തേക്ക് ഒരു സാധനം എത്തിപ്പെടാൻ വലിയ പാടാണ്. അപ്പോൾ ടിൻഡ് ഫുഡ് അതൊക്കെയാണ് കൂടുതൽ. പക്ഷേ ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ വാഴ ഉണ്ട്, പഴമൊക്കെയാണ് അവരുടെ മെയിൻ ഭക്ഷണം. പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കായ പഴം ആയിട്ട് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വല്ലതും കഴിക്കുമെന്നല്ലാതെ ഇവർ ഈ പഴം പച്ചക്കായ എടുത്ത് പുഴുങ്ങി അത് എണ്ണയിലിട്ട് വറുത്ത് കുറച്ച് ബ്ലാക്ക് ബീൻ പുഴുങ്ങിയതും ഒരു സോസ് പോലെ ആക്കി അത് കുറച്ച് ചോറ്, ചുമല കളറിലെ ഹസ്കി റൈസ്, തവിട് മാറാത്ത അരി. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുന്നാണ്. ഇവിടെ അങ്ങനെ സ്റ്റെപ്പ് ഫാമിങ്ങോ അങ്ങനത്തെ ടെക്നോളജി ഒന്നും എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അരി വരുന്ന അരിയാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ പ്ലേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കായ വെച്ചിട്ടുള്ള ബജ്ജി പോലത്തെ സാധനം, പിന്നെ ജർക്ക് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്യൂ ചെയ്ത ചിക്കൻ, കനലിൽ ചുട്ട എരിവുള്ള ചിക്കൻ, ബ്ലാക്ക് ബീൻ്റെ പുഴുങ്ങിയത്, പയർ, കുറച്ച് ചോറ്, മുളകുടച്ചൊരു സോസ്. ഞാൻ ട്രക്കിങ്ങിനായിട്ട് പോകാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല. പക്ഷേ ഈ ട്രക്കിംഗ് റൂട്ടുകളിലൂടെ ഞാൻ വണ്ടിയിൽ പോയിരുന്നു. ആൾക്കാർ പോകുന്നതും വരുന്നതൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ആ റോഡിൽ കൂടെ ട്രക്ക് ചെയ്ത് പോകുന്നതാണ് ഇച്ചിരൂടെ എളുപ്പത്തിലെത്താൻ പറ്റാൻ തോന്നുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ കൊണ്ടുപോയി ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. ഞാൻ കണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 40 അടിയിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടമൊന്നുമല്ല, പക്ഷേ ഒരു 15 അടിയിൽ നിന്ന് പതഞ്ഞു പൊങ്ങാത്ത വെള്ളം വന്ന് വീണ് ഒരു പൂളാകുന്ന രീതിയിലുള്ള സൈഡിലൊക്കെ കുറ്റിക്കാടും ചെറിയ മരങ്ങളും, വളരെ സീനിക്കായ ഒരു സ്ഥലമാണ്. ഈ ആതിരപ്പള്ളി പോലെ നമുക്ക് താഴെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മേലോട്ട് നോക്കിയാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റാത്തൊരു വെള്ളച്ചാട്ടമല്ല, ഇത് മൊത്തം കാണാം. നല്ല രസമാണ്, നമുക്ക് അവിടെ നീന്തി കുളിക്കാം, എല്ലാത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. അന്ന് കിടന്നുറങ്ങിയ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു വലിയ ഹോൺ കേട്ടോണ്ടാണ്. ഞാൻ കട്ടിലേ നിന്ന് എഴുന്നേറ്റ് കടലിലേക്ക് തുറക്കുന്ന ബാൽക്കണിയിലേക്ക് ഞാനിങ്ങനെ നടന്ന് ചെന്ന് നോക്കിയപ്പോൾ ഇന്നലെ കണ്ട മനോഹരമായ തീരവോ കടലോ ഒന്നുമില്ല. എൻ്റെ മുന്നിൽ ഒരു കാർണിവൽ ക്രൂയിസിൻ്റെ ഒരു വലിയ കപ്പലാണ് നിൽക്കുന്നത്. ആ കപ്പൽ അടുപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒച്ചയാണ് എന്നെ അന്ന് ഉണർത്തിയത്. എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റെഡിയായി ഇറങ്ങി ഹോട്ടലിൻ്റെ പടി അങ്ങോട്ട് കടന്നതും ഞാൻ നിൽക്കുന്നത് വേറെ ഏതോ ഒരു മായാ ലോകത്താണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. കാരണം ഇന്നലെ കണ്ട ക്വയറ്റായ ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ട്രീറ്റ് അല്ല അത്. മൊത്തം ആൾക്കാർ, ഒരു 2000 ആൾക്കാർ കുറഞ്ഞത് ആ കുഞ്ഞു മാർക്കറ്റിലുണ്ട്. ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ ബാൻഡ് വായിക്കുന്നു, കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നു, ഈ ക്രൂയിസിൽ വന്ന സഞ്ചാരികളെല്ലാം പുറത്തിറങ്ങുന്നു. എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നൊക്കെ ആലോചിച്ച് ഇന്നലെ നിന്ന ഇടത്ത് നിന്ന് ഇന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ മുഴുവൻ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കൊണ്ട് നിറയുന്നു, മേളിൽ തോരണം തൂക്കിയിട്ടിരിക്കുന്നു, ആകെ ഒരു ബഹളം പിടിച്ചൊരു ഒരു സ്ഥലം. അപ്പം ഞാൻ ആലോചിച്ചത് ഇത് ഇന്നലെ വന്നിറങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പോഴാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറയുന്നത് ഇവിടെ ക്രൂയിസ് ഷിപ്പ് വരുമ്പോൾ മാത്രമേ ആൾക്കാർ പുറത്തോട്ടിറങ്ങാറുള്ളൂ, അപ്പോഴാണ് ഈ പോർട്ട് സജീവമാകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ആഴ്ചയിൽ എത്ര ക്രൂയിസ് ഷിപ്പ് വരും? ആഴ്ചയിൽ ഒരു 3 ക്രൂയിസ് ഷിപ്പുകൾ വരും. ഞാൻ ചോദിച്ചു എന്താ, അല്ല 3 ക്രൂയിസ് ഷിപ്പിലോ കൂടുതലൊന്നും നമുക്ക് ഈ പോർട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ വരും, വന്നിട്ട് പോകുമ്പോഴത്തേക്കിനും ഈ ഉത്സവം കഴിഞ്ഞ പോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്, അപ്പോൾ അത് ക്ലീൻ ചെയ്യണം, എന്നിട്ട് അടുത്ത ഷിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ആ സ്ഥലം ഓടുന്നത്? ഞാനവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സ്ത്രീകളുമായിട്ടാണ്. പുരുഷന്മാരെയൊക്കെ വിരലെണ്ണാവുന്നവരെയൊക്കെ ഞാൻ കണ്ടു തന്നെയുള്ളൂ. അപ്പം ഞാൻ ഇടപെട്ട 1-2 ആൾക്കാരുണ്ട്, ഒരു നേഴ്സ് നാൻഡി. അപ്പം ഞാൻ ചോദിച്ചു ഇവിടുത്തെ പുരുഷന്മാരൊക്കെ എവിടെ? അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വിമൻ ഫോർവേഡ് കമ്മ്യൂണിറ്റിയാണ്.

0: ഇവർക്ക് തന്നെ ഒരു പല ഗോത്രങ്ങളിൽ പല സമയത്ത് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടേതായ ആചാരങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, സ്ത്രീകൾ പ്രത്യേകിച്ചും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇവർ പിറ്റേ ദിവസം തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, നിങ്ങൾ ഈ മലയുടെ മണ്ടയ്ക്ക് കയറിയോ? ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ കയറി കാണേണ്ട കാഴ്ചയാണ്. ഈ മലയുടെ തുഞ്ചത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദ്വീപ് മുഴുവൻ കാണാം. ഏതാണ്ട് ഒരു 30 കിലോമീറ്ററൊക്കെ മാത്രം വ്യാപ്തിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവരെന്നെയും കൊണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. മണ്ടയ്ക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് ഭയങ്കര ദുരന്തമാണ്. 2017 ഒരു ചുഴലിക്കാറ്റ് അടിച്ചിരുന്നു. അപ്പോൾ അവരുടെ അതുവരെ ഉണ്ടാക്കിയ സകലമാന റിസോഴ്സുകളെയും തകർത്തുകൊണ്ടാണ് ഈ മരിയ ചുഴലിക്കാറ്റ് പോയത്. ഇപ്പോഴും അവരുടെ വീടുകളൊന്നും കൃത്യമായിട്ട് പണിതിട്ടില്ല. ഈ വളരെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ മല കയറി പോകുന്നത്. മല കയറി കുറച്ചു നേരം അതിൻ്റെ മേളിൽ നിന്നപ്പോഴത്തേക്കിനും നന്ദി ഇവരുടെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു, ഒരാളെ കണ്ടിഷ്ടപ്പെട്ടു, അയാളുമായി കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. ഇതാണ് ഒരു 70% ആൾക്കാരുടെ അവസ്ഥ. പക്ഷേ അവർ പഠിച്ചതുകൊണ്ട് അവർക്ക് ഗവൺമെൻറ് ജോലി കൊടുത്തു. അവരിന്നൊരു നേഴ്സാണ്, അവരുടെ കുട്ടി അമേരിക്കയിൽ പഠിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇന്ന് ഡൊമിനിക്കയിലുള്ളത്. എന്ന് മാത്രമല്ല, നമ്മൾ ചെന്ന് കാണുന്ന ആൾക്കാരോടും ഭയങ്കര സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്നേഹം. അങ്ങനെ ഭയങ്കര വാമായ എന്നാൽ സെൽഫ് മെയ്ഡായ കുറേ സ്ത്രീകൾ ഉണ്ടാക്കിയ രാജ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് തന്നെ തുടർച്ചയായി കഴിഞ്ഞ 200 കൊല്ലത്തിനിടയിൽ ഒരു 4-5 പ്രാവശ്യം റീബിൽഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇല്ലാത്ത പ്രകൃതിക്ഷോഭങ്ങളില്ല. അപ്പോൾ ഇത്രയും വൾണറബിളായ ഒരു ജനത അവരുടെ സ്വന്തം പ്രയത്നത്താൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രയത്നത്താൽ, ഒരു 30-40 കൊല്ലം കൂടുമ്പോൾ സ്വയം റീബിൽഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം മനുഷ്യരുടെ ബലത്തിലും വിൽ പവറിലും പ്രയത്നത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഡൊമിനിക്ക കണ്ടു കഴിഞ്ഞാൽ ആ സംശയം അങ്ങ് മാറിക്കിട്ടും.
1: വെസ്റ്റ് ഇൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ അലോക് രാജ് പങ്കുവച്ച യാത്രാനുഭവമാണ് ഇതുവരെ കേട്ടത്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിച്ചത്
1: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം വൻ പാവങ്ങാട്, കോഴിക്കോട്.
3: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
7: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.

തെന്നിന്ത്യൻ ചലച്ചിത്ര താരം രജനീകാന്തിന്റെ ഭാര്യ ലതാ രജനീകാന്ത് പാടിയ തമിഴ് ഗാനമാണ് നിങ്ങൾ കേട്ടത്. 1981 ഭാരതിരാജ സംവിധാനം ചെയ്ത ടിക് ടിക് ടിക് എന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഇളയ

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
6: ഞാൻ എപ്പോഴേ റെഡി. മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
7: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
8: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്ക് മാത്രം.
9: ടിഎൻസി അപ്ലൈ.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
1: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയർ ആകും.
2: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: എപ്പോഴായാലും എവിടെയായാലും നമ്മൾ ഒരുമിക്കേണ്ടവരാണ്. അത്ഭുതപ്പെട്ടുപോയോ? പ്രശസ്ത പാശ്ചാത്യ ഗായിക ഷക്കീറയുടെ വെനെവ വെരെവ എന്ന ആൽബത്തിലെ വരികളാണിത്. ദോസ് വേർ ദ ലൈൻസ് ഫ്രം ഷക്കീറാസ് ആൽബം വെനെവ വെരെവ. വെനെവ വെരെവ വി ആർ മെന്റ് ടു ബി ടുഗെദർ. എപ്പോഴായാലും എവിടെയായാലും നമ്മൾ ഒരുമിക്കേണ്ടവരാണ്. Yes, today let us listen to sentences with whenever. Whenever, whenever. Whenever. എപ്പോഴായാലും, എപ്പോഴെല്ലാം, എപ്പോൾ വേണമെങ്കിലും, എന്നായാലും, ഏത് സമയത്തും. You can call me whenever you feel like speaking to me. നിനക്ക് എന്നോട് സംസാരിക്കാൻ തോന്നുന്നത് എപ്പോഴായാലും എന്നെ വിളിക്കാവുന്നതാണ്. You can call whenever you feel like speaking to me. You can come and stay here whenever you wish. നിനക്ക് എപ്പോൾ ആഗ്രഹം തോന്നിയാലും ഇവിടെ വന്ന് താമസിക്കാം. You can come and stay here whenever you wish. I will be there for you whenever you need my support. നിനക്ക് എന്റെ പിന്തുണ വേണ്ടത് എപ്പോഴായാലും ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും. I will be there for you whenever you need my support. Whenever I go there, the door seems to be locked. ഞാൻ അവിടെ പോകുന്നത് എപ്പോഴായാലും വാതിൽ താഴിട്ട് പൂട്ടിയാണ് കാണപ്പെടുന്നത്. Whenever I go there, the door seems to be locked. Whenever I hear that song, memories of my childhood rush to my mind. ആ പാട്ട് എപ്പോൾ കേട്ടാലും കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. Whenever I hear that song, memories of my childhood rush to my mind. Let us meet whenever you are free. താങ്കൾ ഫ്രീ ആവുന്നത് എപ്പോഴായാലും നമുക്ക് കണ്ടുമുട്ടാം. Let us meet whenever you are free. ഏൾ നൈറ്റിംഗേലിന്റെ വിഖ്യാതമായ വാക്കുകൾ നമുക്ക് ഉദ്ധരിക്കാം. എപ്പോഴൊക്കെ അപകടമുണ്ട്, അവിടെ അവസരം പതിയിരിപ്പുണ്ട്. എപ്പോഴൊക്കെ അവസരമുണ്ട്, അവിടെ അപകടവും പതിയിരിപ്പുണ്ട്. ലെറ്റ് എസ് ക്ലോസ് വിത്ത് ദിസ് ക്വോട്ട് ബൈ ഏൾ നൈറ്റിംഗേൽ. വെനെവർ ദെർ ഇസ് ഡേഞ്ചർ, ദർ ലർക്സ് ഓപ്പർച്യൂണിറ്റി. വെനെവർ ദെർ ഇസ് ഓപ്പർച്യൂണിറ്റി, ദർ ലർക്സ് ഡേഞ്ചർ. സുഹൃത്തുക്കളെ, അപകടഭീതി അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് വിലങ്ങുതടിയാവാതിരിക്കട്ടെ. കാരണം അവസരങ്ങൾ ഇടയ്ക്കിടെ നമ്മുടെ വാതിൽക്കൽ മുട്ടുകയില്ല. ഫ്രണ്ട്സ്, ലെറ്റ് നോട്ട് ദ ഫിയർ ഓഫ് ഡേഞ്ചർ പ്രിവെന്റ് അസ് ഫ്രം എംബ്രേസിംഗ് എവറി ഓപ്പർച്യൂണിറ്റി. ഫോർ ഓപ്പർച്യൂണിറ്റി ഡസ് നോട്ട് നോക്ക് അറ്റ് ആർ ഡോർ എവറി നൗ ആൻഡ് ദെൻ.
0: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോ.
1: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്ക?

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: വെള്ളപ്പാണ്ട് വരാനുള്ള കാരണങ്ങളും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിശദീകരിക്കുന്നത് കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഫിബിൻ തൻവീർ.
2: ഏറ്റവും അധികം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന നമ്മളെ നാട്ടിൽ എസ്പെഷ്യലി മാരേജിനെ സംബന്ധിച്ചിട്ടാണ് ആൾക്കാർക്ക് ഒരുപാട് കൺസേൺ ഉണ്ടാവും. ഈവൻ ഒരു ചെറിയൊരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഒരു വെളുത്ത പാട്, അത് ചിലപ്പോൾ ഈവൻ ചുണങ്ങ് പോലും ആവാം, ഫേസിലൊരു വെളുത്ത പാട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പാരൻസിന് ടെൻഷനാണ്. പിന്നെ ഇതെങ്ങാനും വെള്ളപ്പാണ്ടാണെങ്കിലോ, ഈ കുട്ടിയുടെ ജീവിതം എന്താവും എന്നാലോചിച്ചിട്ട് ഒത്തിരി ആൾക്കാർ ടെൻഷൻ അടിക്കാറുണ്ട്. അതേപോലെ ചിലപ്പോൾ ഈവൻ പാരൻസിന് വെള്ളപ്പാണ്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് കുട്ടികളുടെ മാരേജ് നടക്കാതിരിക്കുക, ഇങ്ങനത്തെ സിനാരിയോസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അങ്ങനത്തെ അവരുടെ ജീവിതം അങ്ങോട്ട് നിന്നു, ഇനി അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിക്കാറുണ്ട്. വെള്ളപ്പാണ്ട് ഉണ്ടായത് കാരണം ക്ലാസ്സിന് പോവില്ല, അല്ലെങ്കിൽ ജോലിക്കൊന്നും ശ്രമിക്കില്ല, ഇങ്ങനെയും ചിലപ്പോൾ നമ്മൾ രോഗികളെ കാണാറുണ്ട്. ആ ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടി, പുറത്ത് ചെല്ലുന്ന സമയത്ത് ഒരാൾ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ അവരിതാണ് കാണുന്നത്, ഇത് കാണുമ്പോൾ അവർക്ക് എന്നോട് അറപ്പ് തോന്നുന്നു എന്നൊക്കെ ഒത്തിരി അത് കാരണം പേടിക്കുന്ന രോഗികളെ നമ്മൾ കാണാറുണ്ട്. ആ ഒരു പേടിയിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ് ചികിത്സേനെക്കാട്ടിലും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്.
3: അത് എന്തുകൊണ്ട് വരുന്നതാണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: പല തിയറീസും ഇതിനെക്കുറിച്ചുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയതായിട്ടൊരു ജനറ്റിക് ആയിട്ടുള്ള റോളുണ്ട്. ഇപ്പം ജനറ്റിക് എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ പാരൻസിന് ആർക്കെങ്കിലും വെള്ളപ്പാണ്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വെള്ളപ്പാണ്ട് വരാനുള്ള സാധ്യത ചെറുതായിട്ടൊന്ന് കൂടും. അതിൻ്റെ ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് കൂടും എന്നുള്ളത്. പിന്നെ അതേപോലെ ഒരു സെഗ്മെൻ്റൽ വിറ്റ്ലൈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പുണ്ട്. നമ്മൾ ബോഡിയുടെ ഒരു വശത്തേക്ക് മാത്രം, ശരീരത്തിൻ്റെ ഒരു സൈഡിലേക്ക്, ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് വരുന്ന ഒരു നെർവ് സപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ മാത്രം വരുന്ന ഒരു വെള്ളപ്പാണ്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം ചിലപ്പോൾ ഒരു നെർവ് ഫൈബേഴ്സിലൂടെ ട്രാൻസ്മിറ്റ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും റീസൺസ് ആണോ, ഇങ്ങനെ ഇതൊക്കെ തിയറീസ് ആയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു റീസൺ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് നമ്മളുടെ മെലനോസൈറ്റുകൾ നശിപ്പിക്കപ്പെടുകയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്.
3: ഒരു വെള്ള കളർ ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ വന്ന് എല്ലാവർക്കും പേടിയാണ്. എല്ലാ കളർ ചേഞ്ചുകളും വെള്ളപ്പാണ്ടാവാൻ സാധ്യത
2: ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അതാണ് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇത്. ചെറിയ മക്കൾക്കാണെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവുന്ന കാരണം പിറ്റീരിയാസിസ് ആൽബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ചെറിയൊരു വൈറ്റ് പാച്ചും ചെറിയ തൊലി പൊടിച്ചിലും ഒക്കെ ആയിട്ടാണ്. അത് കാണുമ്പോൾ ആൾക്കാരെ ടെൻഷൻ അടിക്കും. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് ചേരച്ചുണങ്ങ്, പുളിയിര എന്നൊക്കെ പറയുന്ന സ്കിന്നിൽ വരുന്ന വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ. അതിലും സ്കിന്നിലൊരു വൈറ്റ് പാച്ചാണ് വരുന്നത്. പ്യുവർ വൈറ്റ് ആയിരിക്കില്ല, പക്ഷെ ഒരു ലൈറ്റർ കളേർഡ് ആയിട്ടുള്ള പാച്ചാണ്. ഇത് രണ്ടുമാണ് വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും ആദ്യം തന്നെ പേടിക്കുന്നത് വെള്ളപ്പാണ്ടാണോ എന്നുള്ളതാണ്. വെള്ളപ്പാണ്ട് യൂഷ്വലി നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു വെള്ള നിറമായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ബാക്കിയുള്ള കണ്ടീഷൻസിലൊക്കെ ഒരു ലൈറ്റ് കളർ ചേഞ്ചും ചെറുതായിട്ടൊരു തൊലി പൊടിച്ചിലും ഇങ്ങനെയൊക്കെയാണ് സാധാരണ അതിൻ്റെ അകത്ത് ഉണ്ടാവുക.
3: ഡയഗ്നോസിസ് എങ്ങനെയാണ് മാഡം നടത്തുന്നത്? ഇത് വെള്ളപ്പാണ്ടാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്?
2: ഡയഗ്നോസിസ് മെയിൻലി ക്ലിനിക്കലാണ്. പറഞ്ഞമാതിരി ഒരു കൃത്യമായിട്ടുള്ളൊരു വെളുത്ത പാട്, കറക്റ്റായിട്ടുള്ള ബോർഡേഴ്സോടുകൂടുള്ള പാട്, അവിടെ സ്കിന്നിന് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, പ്രതലത്തിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, തൊലി പൊടിച്ചിലുണ്ടാവില്ല, ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ ക്ലൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു വിപുലമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ഇതിന് ജനറലി വേണ്ടി വരാറില്ല. പിന്നെ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൻ്റെ ഒരു പീസ് എടുത്തിട്ട് സ്കിൻ ബയോപ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റാണ് ചെയ്യുക. വേറെ ബ്ലഡ് ടെസ്റ്റുകളിലൊന്നും ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ, വെള്ളപ്പാണ്ടിൻ്റെ കൂടെ വേറെ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റ് പറയാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനു വേണ്ടി തുടങ്ങുന്ന മരുന്നുകൾ കാരണം ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ ബ്ലഡ് ടെസ്റ്റുകളൊന്നും വെള്ളപ്പാണ്ടിൻ്റെ ഡയഗ്നോസിനായിട്ട് ആവശ്യം വരാറില്ല. ഇറ്റ് ഈസ് മെയിൻലി ആയിട്ട് നമ്മളുടെ ഒബ്സർവേഷനും ക്ലിനിക്കൽ എക്സാമിനേഷനും വെച്ചിട്ട് തന്നെയാണ് ഡയഗ്നോസ് ചെയ്യാറ്.
1: വെള്ളപ്പാണ്ട് കാരണങ്ങളും നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഡോക്ടർ ഫിബിൻ തൻവീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: Cura സ്റ്റീൽ ഡോർസ്, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
4: തുലാഭാരം എന്ന നാടകത്തിനു വേണ്ടി എം ജി രവിയും കെ പി എസ് സി ലളിതയും പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: നിങ്ങൾ കേട്ടത് തുലാഭാരം എന്ന നാടകത്തിനു വേണ്ടി എം ജി രവിയും കെ പി എസ് സി ലളിതയും പാടിയ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
6: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
5: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
6: മൈജി ഹോം ഫെസ്റ്റ്
5: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നേട്ടങ്ങളുടെ നെറുകയിലാണ് മലയാള സിനിമ.
4: വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.
3: രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗത്തിലെ നമ്മെ വിസ്മയിപ്പിച്ച നടന വൈഭവത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിയും ഭ്രമയുഗത്തിലൂടെ ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുമായി. നവാഗത സംവിധായകനായ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള സിനിമ. പ്രശസ്ത സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്.
5: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ദിസ് വിഷ്വലി സ്റ്റണ്ണിംഗ് ഫോർ ഹൊറർ ഫിലിം മാസ്റ്റർഫുള്ളി ബ്ലെൻഡ്സ് മിത്തോളജി ഫോക്ലോർ സൈക്കോളജിക്കൽ ടെൻഷൻ ആൻഡ് സെർവ്സ് ആസ് എ പവർഫുൾ അലഗറി ഓൺ ഗ്രീഡ് എലിവേറ്റഡ് ബൈ എക്സെപ്ഷണൽ പെർഫോമൻസസ് ആൻഡ് ഹോണ്ടിംഗ് സിനിമാറ്റോഗ്രഫി. ആക്ടർ മമ്മൂട്ടി.
3: വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും മമ്മൂട്ടി എന്ന മഹാനടന്റെ ഇതുവരെ കാണാത്ത അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു രാഹുൽ സദാശിവൻ സംവിധാനം നിർവഹിച്ച ഭ്രമയുഗം. ഇത്തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ മലയാളത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ.
6: മമ്മൂട്ടി എന്ന നടന്റെ സാധ്യതകൾ ഇനിയും ഇനിയും പരീക്ഷണങ്ങൾക്ക് വിധേയമാകാൻ പാകത്തിലും വളരെ സമൃദ്ധമാണ് എന്നാണ് ഈ അവാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ അവാർഡിൽ നിന്നല്ല, അദ്ദേഹം സമീപകാലത്ത് ചെയ്യുന്ന പല സിനിമകളും അദ്ദേഹത്തിന്റെ പരീക്ഷണാത്മകമായ സമീപനങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന ഒരു സൗഹൃദം. പിന്നെ അത്തരം വേഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതുവരെ തന്റെ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അത്തരം വേലിക്കെട്ടുകളെയൊക്കെ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് മറികടക്കുകയാണ്. ഇത്തരം വേഷങ്ങൾ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായയുണ്ട്. പോസിറ്റീവ് റോളുകൾ ചെയ്യുന്ന നടൻ എന്ന പ്രതിച്ഛായയുണ്ട്. ഇതൊക്കെ ഒരു നടനെ വേണമെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോകുന്ന ഘടകങ്ങളാണ്. പക്ഷെ മമ്മൂട്ടി അതിനെയൊക്കെ മറികടക്കുന്ന കാഴ്ച വളരെ മനോഹരമായ അനുഭവമാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. സിനിമ തീർച്ചയായിട്ടും അതിന്റെ ഛായാഗ്രഹണം അതിൽ വളരെ ധീരമായ ഒരു പരീക്ഷണം തന്നെയാണ്. അതിന്റെ ഛായാഗ്രഹണവും കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് എത്രയോ ദശകങ്ങളായി മലയാള സിനിമ മുന്നോട്ട് പോയി കഴിഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് മുന്നോട്ട് പോയ ഒരു സിനിമയെ പഴയ ഒരു കാലത്തിന്റെ സാങ്കേതികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളൊരു ഇടപാടാണ്. അതിലൊരു സാഹസമുണ്ട്. തീർച്ചയായിട്ടും അതിന് കിട്ടിയ അംഗീകാരം ആ പരീക്ഷണത്തിന്റെ സാധുതയെ തീർച്ചയായിട്ടും ശരിവെക്കുകയാണ്. മലയാളത്തിൽ നിന്ന് പരിഗണനയ്ക്ക് വന്നതിൽ അർഹിക്കുന്ന സിനിമകൾക്ക് വലിയ അംഗീകാരങ്ങൾ കിട്ടിയതിൽ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഭാഗമെന്ന നിലയിലും പ്രേക്ഷകൻ എന്ന നിലയിലും ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ അദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരത്തിലൂടെ മലയാളത്തിന് വലിയ അഭിമാനമാണ് സമ്മാനിച്ചിരിക്കുന്നത്. വലിയൊരു അഭിമാനം അദ്ദേഹം മലയാളത്തിന് ചേർത്ത് വയ്ക്കുകയാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വൈക്കം വിജയലക്ഷ്മിയുടെ കാര്യത്തിൽ ആ പാട്ട് എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇറങ്ങിയതിലെ ഏറ്റവും ഹൃദയഹാരിയായ പാട്ടാണ്, നമ്മുടെ ഹൃദയത്തിന് തൊടുന്ന പാട്ടാണ്. അനുഗ്രഹീതയായ ഗായികയാണ്. തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മി വലിയ അംഗീകാരവും വലിയ പുരസ്കാരങ്ങളും ഒക്കെ അർഹിക്കുന്ന പ്രതിഭയാണ്. തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മിക്ക് കിട്ടിയ ഈ അവാർഡ് മലയാളി എന്ന നിലയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്.
3: AR അഥവാ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് വൈക്കം വിജയലക്ഷ്മി രാജ്യത്തെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്.

0: പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗായിക വൈക്കം വിജയലക്ഷ്മി.
1: ദേശീയ അവാർഡ് കിട്ടിയപ്പോ അതൊരു ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ നാഷണലിലേക്ക് പോവാന്ന് പറയുമ്പോ അതൊരു ഈശ്വരാനുഗ്രഹമാണ്, സന്തോഷമാണ്. ഈ പാട്ട് ഒരു ഫോക്ക് സോങ് ആണ്, ഇപ്പൊ താരാട്ടുണ്ട്, അതോടൊപ്പം മോട്ടിവേഷനുമാണ് എല്ലാവർക്കും ഉയർന്നു വരാനുള്ള. ഒരു കുട്ടികൾ വരെ ആരാധകരായി മാറിയില്ലേ, അപ്പൊ ഒരു ഭാഗ്യല്ലേ. അതാണ് ഏറ്റവും വലിയ പുരസ്കാരം. അപ്പൊ പിന്നെ നാഷണൽ അവാർഡും കൂടി ഇവിടെ സന്തോഷമായി. 1.5 വയസ്സ് മുതൽ പാടുമായിരുന്നു. ഞാൻ ജനിച്ചത് 5 വയസ്സ് വരെ ചെന്നൈയിലായിരുന്നു. അച്ഛൻ അവിടെ ഇലക്ട്രോണിക് വർക്കായിരുന്നു. 5-ാം വയസ്സിൽ ക്ലാസിക്കൽ കാസറ്റുകൾ കേട്ട്, ദാസേട്ടന്റെയും MS അമ്മയുടെയും ഒക്കെ കാസറ്റുകൾ കേട്ടാണ്, ബാലമുരളി സാറിന്റെ കാസറ്റ് കേട്ടാണ്. പിന്നെ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പണ്ട് പോലെ ആകാശവാണി നമ്മുടെ ഒരിക്കലും പിരിയാത്ത സുഹൃത്തുക്കളാണ്. ആകാശവാണി പ്രോഗ്രാമിൽ എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്. പാട്ടുകൾ കൊച്ചിലേ മുതലേ പാടിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും വേണം, പ്രാർത്ഥനയും വേണം.
0: ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരങ്ങളും ഇപ്പോൾ ദേശീയ പുരസ്കാരവും കൂടി വന്ന സന്തോഷം പങ്കിടുന്നു മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫെമിനിസ്റ്റ്.

0: കൊച്ചിലെ മുതലേ പാടിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും വേണം, പ്രാർത്ഥനയും വേണം.
1: ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരങ്ങളും ഇപ്പോൾ ദേശീയ പുരസ്കാരവും കൂടി വന്ന സന്തോഷം പങ്കിടുന്നു മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്.
2: വളരെയധികം സന്തോഷമാണുള്ളത്. ആദ്യത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പൊ അതിന് സ്റ്റാർട്ടിംഗ് തൊട്ട് ഐഎസ്എഫ്എസ്കിൽ ആദ്യത്തെ പ്രീമിയർ ചെയ്ത്, അപ്പൊ ആ സമയത്ത് നമുക്ക് ഐഎസ്എഫ്എസ്കിൽ 5 അവാർഡ് കിട്ടി. അതിനുശേഷം കുറെ അവാർഡുകൾ വന്ന്, പിന്നെ അപ്പുറം സ്റ്റേറ്റ് അവാർഡ് 3 അവാർഡുകൾ കിട്ടി. അതിനുശേഷമാണ് ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയത്. പിന്നെ ഈ അവാർഡുകളിലൊപ്പം എനിക്ക് പറയുന്നത് നല്ല സിനിമകൾ ചെയ്യാനുള്ളൊരു ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ആവേശമാണ് കിട്ടുന്നത്. ഫാത്തിമ തുടങ്ങുന്നത് ഒരു ചെറിയ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ പൊന്നാനിൽ വെച്ചിട്ട് പൊന്നാനിലുള്ള മിക്ക ആളുകളെ അഭിനയിപ്പിച്ച് പുതുമകളായിരുന്നു എല്ലാവരും അഭിനയിച്ചത്. പിന്നെ എന്റെ സുഹൃത്തുക്കളെല്ലാരും കൂടി ചെയ്ത് വളരെ ചെറിയ രീതിയിൽ ഒരു വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്ത ഒരു സിനിമയാണ്. അതിന് പറഞ്ഞ മാതിരി എല്ലാ മേഖലകളിലും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവാർഡുകളോടൊപ്പം തന്നെ സിനിമ കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ആദ്യത്തെ സിനിമയാണ്, മുന്നേ ഷോർട്ട് ഷോർട്ട് ഫിലിംസും വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പൊന്നാനിയാണ് എന്റെ വീട്. പൊന്നാനി വെച്ചിട്ട് തന്നെ ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഉണ്ടാവാനുള്ള കാരണം എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് വാക്കിൽ നിന്നാണ്. ഞാനൊരു ദിവസം പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതും അപ്പൊ പിറ്റേസ് രാവിലെ പെങ്ങളുടെ കുട്ടി ബെഡിൽ മൂത്രമൊഴിച്ച് പെങ്ങള് കുട്ടികൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പറഞ്ഞ രണ്ട് വാക്കുകളാണ് ഭയങ്കര സ്ട്രൈക്ക് ആയത്. അപ്പൊ അത് വെച്ചിട്ടാണ് സിനിമയുടെ കഥ റെഡി തയ്യാറാക്കിയത്. അപ്പൊ അത് അങ്ങനെ വളരെ രീതിയിൽ പൊന്നാനിയിൽ പോയിട്ട് വളരെ ചെറിയ രീതിയിലാണ് ഷൂട്ട് ചെയ്തത്. എന്റെ സുഹൃത്തുക്കളാണ് ഇതിന് ടെക്നീഷ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള ഒരു ജോലിയുടെ ഫലമായിട്ടാണ് കാണുന്നത്.
1: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് Article 370 ആണ്. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. മമ്മൂട്ടിയോടൊപ്പം കാർത്തിക് ആര്യൻ മികച്ച നടനായും യാമി ഗൗതം മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 34 ഭാഷകളിൽ നിന്നായി മത്സരിച്ച 400-ഓളം സിനിമകളിൽ നിന്നുമാണ് തിളക്കമാർന്ന നേട്ടങ്ങളോടെ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നത്.

0: ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
3: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
3: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചാവനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
2: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായി റോഡ്, കോഴിക്കോട്.
3: ഫോൺ 9188920156.
4: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
4: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
5: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223330.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.

0: സ്വാതി തിരുനാൾ മഹാരാജാവ് രചിച്ച ഒരു പദമാണിത്. രാഗം ആഹരി.
1: പത്മനാഭനീ
0: പതിനാലാമത്തെ മേളകർത്ത രാഗമായ വകുളാഭരണത്തിൻ്റെ ജന്യമാണ് ആഹരി. പക്ഷേ വകുളാഭരണത്തിൻ്റെ ഗാന്ധാരമല്ലാത്ത സാധാരണ ഗാന്ധാരം ചില കൃതികളിൽ ചില പ്രയോഗങ്ങളിൽ ഉള്ളതായി പറയപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം തോടി രാഗത്തിൻ്റെ ജന്യമാണ് എന്ന് പറയുന്നവരും ഉണ്ട്. എന്തായാലും ഈ രണ്ട് രാഗത്തിൻ്റെയും ഭാവങ്ങൾ ഉള്ളതുകൊണ്ടും ഒരു തരം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കരുണരസവും ഭക്തിരസവും ഒക്കെ തുളുമ്പുന്നതുകൊണ്ടായിരിക്കാം എം ജി രാധാകൃഷ്ണൻ സാറ് മണിചിത്രത്താഴെന്ന ചിത്രത്തിലെ ഈ ഗാനം ചിട്ടപ്പെടുത്താൻ ഈ രാഗം തന്നെ ഉപയോഗിച്ചത്.

ഈ ഗാനത്തിലും സാധാരണ ഗാന്ധാരത്തിന്റെ പ്രയോഗം ചില സ്ഥലത്ത് വരുന്നുണ്ട്. എന്ന് വരുന്നിടത്ത് വളരെ സൂക്ഷ്മമായിട്ട് സാധാരണ ഗാന്ധാരത്തെ ഒന്ന് സ്പർശിക്കുന്നുണ്ട്. അതുപോലെ ചരണങ്ങളിൽ വരുന്ന ഈ ഭാഗത്ത് ആഹരിയുടെ തനതായ വക്ര രീതിയിൽ നിന്ന് അല്പം മാറിയാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും സിനിമയിലെ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു രാഗം ഉപയോഗിക്കാമെന്ന ചിന്തയും അദ്ദേഹത്തിന്റെ ആ സംഗീത നൈപുണ്യവും മലയാളികൾ എന്നെന്ന് സ്മരിക്കുക തന്നെ ചെയ്യും.

ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധധൈവതം, കൈശികിനിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. വളരെ പതിഞ്ഞ കാലത്തിൽ പാടുമ്പോഴാണ് ആഹരി രാഗത്തിന് ആ ഭാവം ലഭിക്കുക.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

മലയാളിയായ സംവിധായകൻ പ്രിയദർശൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ ആദ്യ തമിഴ് ചിത്രമാണ് 1991 റിലീസായ ഗോപുരവാസലിലെ. ചിത്രത്തിൽ മോഹൻലാൽ അതിഥിതാരമായി പ്രത്യക്ഷപ്പെടുന്നു. മലയാളിയായ നടി സുചിത്ര ഈ ചിത്രത്തിൽ നായികമാരിലൊരാളായി തിരശീലയിലെത്തുന്നുമുണ്ട്. ചിത്രത്തിൽ നിന്നുള്ള ഈ യുഗ്മഗാനത്തിലുമുണ്ട് ഒരു മലയാളി കണക്ഷൻ. എസ് പി ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര. ഗാനരചന പിറൈ ശൂടൻ.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
1: സാംസ പതിയെ എഴുന്നേറ്റു. ഒരിക്കലും തുറക്കാത്ത ജനലിന്റെ ഒരു പാളി പതുക്കെ തുറക്കാൻ നോക്കി. അതിന്റെ കുറ്റികളും കൊളുത്തും ബലം പിടിച്ച് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അവൻ കഷ്ടപ്പെട്ട് അതുങ്ങളെ വേർപ്പെടുത്തി. എന്നിട്ടും പകുതിയോളം തുറക്കാനേ ജനൽ സമ്മതിച്ചുള്ളൂ. അന്നേരം അതിന്റെ മരയഴികളിൽ തിരികിയ പഴയ മാസികകളും തുണികളും പുറത്തേക്ക് വീണു. കുറച്ച് പല്ലികളും പാറ്റകളും പാഞ്ഞുപോയി. വളരെ കാലം കൂടി മുറിയുടെ ഉള്ളിലേക്ക് വെളിച്ചം വീണു. ജനലിന്റെ കട്ടിളയിൽ ആണിയടിച്ചാണ് കലണ്ടറുകൾ തൂക്കിയിരിക്കുന്നത്. പഴയതും പുതിയതുമായ അവകളെ വകഞ്ഞുമാറ്റി സാംസ വീടിന് പുറത്തേക്ക് നോക്കി, പറമ്പിലേക്ക് നോക്കി. ദാമു കട്ടയെടുത്ത് എറിഞ്ഞു കാണിച്ച സ്ഥലത്തേക്ക് നോക്കി. അവിടെ പറയത്തക്കതായി ഒന്നുമില്ല. കുറച്ച് പൊങ്ങല്യങ്ങൾ, വാഴകൾ. അവിടെ ഒരു വീടുണ്ടായിരുന്നെന്ന് തോന്നില്ല. പണ്ടുണ്ടായിരുന്നതിനെയെല്ലാം ആ പറമ്പ് മറച്ചു പിടിച്ചിരിക്കുന്നു. അല്ല, മറച്ചു പിടിച്ചിട്ടുണ്ടെന്ന് പോലും തോന്നില്ല. അങ്ങനെ ഒന്ന് ഇല്ലായിരുന്നെന്ന് പറമ്പ് പറയുന്നു. പഴയ ഒന്ന് ഉണ്ടായിരുന്നെന്നോ ഇല്ലായിരുന്നെന്നോ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ആ സ്ഥലം ചോദിക്കുന്നു. ഇപ്പോൾ ഇല്ലെന്നതാണ് കാര്യം. സാംസ അങ്ങനെയൊരു വീട് ഒന്നുകൂടി സങ്കല്പിച്ചു നോക്കി. ഇല്ല, ശരിയാവുന്നില്ല. കാണപ്പെടാത്ത വീടിന്റെ തെക്കുഭാഗത്ത്, ദാമു രണ്ടാമത്തെ കട്ടയെറിഞ്ഞ ഭാഗത്തേക്ക് സാംസ നോക്കി. അവിടം വേർതിരിച്ച് കാണാൻ പോലും തോന്നില്ല. പറമ്പിന്റെ എല്ലാ ഭാഗവും പോലെ അവിടവും കിടന്നു. കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചകളും സൗന്ദര്യമില്ലാത്ത പുല്ലുകളും മുരിക്കുമരവും മാത്രം. പറമ്പിന്റെ അതിരിൽ വലിയ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വെയിൽ ഉച്ചയായിട്ടും കാര്യമായി അങ്ങോട്ട് വീഴുന്നില്ല. കാറ്റ് ഒന്നിനെയും അനക്കുന്നുമില്ല. ഒരു പെൺകുട്ടിയെ അവിടം മറച്ചു പിടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊരു പെൺകുട്ടി ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അവളെ ആ പറമ്പ് ഓർമ്മിക്കുന്നില്ല. അവിടെ നിൽക്കുന്ന ചെടിയെയും കൊത്തിപ്പെറുക്കുന്ന കോഴിയെയും ആ പറമ്പ് കാണുന്നുണ്ട്. അവളെ കാണുന്നില്ല. മണ്ണിനടിയിൽ കുറേ ആഴത്തിൽ ഒരു പെൺകുട്ടി കിടക്കുന്നത് സാംസ സങ്കൽപ്പിച്ചു നോക്കി. ഇല്ല, ശരിയാകുന്നില്ല. ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് സാംസ വിചാരിച്ചു നോക്കി. ക്ലാസ്സിലെ പെൺകുട്ടികളുടെ പേരവൻ ഓർത്തു. സൗമ്യ ജോയ്, ബെറ്റി, വിനീത, സിമിമോൾ. അതൊന്നും ശരിയാകുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ പറമ്പ് അവനെ മടുപ്പിച്ചു. സാംസ ജനലടയ്ക്കാൻ നോക്കി. പഴയതുപോലെ അതിന്റെ പാളികൾ പടിയോട് ചേരുന്നില്ല. അവൻ അല്പം കഷ്ടപ്പെട്ട് അത് ചേർത്തടച്ചു. രാത്രി സാംസ കിണറ്റിൻ കരയിൽ നിന്ന് കുളിച്ചു. വേനലാണെങ്കിലും ധാരാളം വെള്ളമുള്ളതാണ് അവരുടെ കിണർ. അതേസമയം ആഴം കുറഞ്ഞതുമാണ്. അതിന്റെ കരയിൽ ഇരുട്ടത്ത് സാംസ തുണിയില്ലാതെ നിന്ന് വെള്ളം കോരി തലയിൽ ഒഴിച്ച് കുളിച്ചു. ചെറിയ ഇരുമ്പുപാളയിൽ വെള്ളം മാടിക്കോരി നേരെ തലയിലൊഴിക്കും. നിലാവുള്ള സമയമാണ്. എന്നാൽ മരങ്ങളുടെ നിഴലിൽ അതങ്ങനെ താഴേക്ക് വരുന്നില്ല. അതുകൊണ്ട് ദൂരെ നിന്നുള്ള കണ്ണുകൾക്കും സാംസയെ നഗ്നനായി കാണാൻ പറ്റില്ല. എന്നാലും അവൻ സംശയത്തോടെ ഇടയ്ക്കിടെ തന്നിൽ നിന്ന് അകന്നുകിടക്കുന്ന ശേഷിച്ച ഇരുട്ടിലേക്കും പറമ്പിലേക്കും നോക്കി. അവിടെ നിന്നുള്ള ശബ്ദങ്ങളും ശ്രദ്ധിച്ചു. വെറുതെ ഒരു ലജ്ജ തോന്നി. അവൻ പെട്ടെന്ന് കുളി നിർത്തി പകുതിയോളം തോർത്തിക്കൊണ്ട് വീട്ടിൽ കയറി. വീടിന് മുന്നിലേക്ക് ഇറക്കിക്കെട്ടിയ തറയിൽ നിന്ന് സാംസ ഇടയ്ക്കിടെ വഴിയിലേക്കും അവിടെ കനത്തിൽ കിടക്കുന്ന ഇരുട്ടിലേക്കും നോക്കി. വഴിയുടെയും ഇരുട്ടിൻ്റെയും നടുവിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞുകിടപ്പുണ്ട്. അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ വൃത്തം വെളിച്ചത്തിലേക്ക് സാംസ നോക്കി നിന്നു. അങ്ങനെ കണ്ണു മാറ്റാതെ നിന്നാൽ വൈകിയ രാത്രിയിൽ കവലയിൽ നിന്ന് തിരികെ വീട് പറ്റാൻ നടന്നു പോകുന്നവരെ വല്ലപ്പോഴും കാണാം. അതിനും ഒരു സമയവും കണക്കുമുണ്ട്. ഇനി അധികം പേർ വീട്ടിലേക്ക് മടങ്ങാനില്ല. അങ്ങനെ നോക്കി നിൽക്കെ ആദ്യം മാച്ചോവനും കുറച്ചു കഴിഞ്ഞ് അയ്യപ്പനും

0: നടന്നുപോയി. രണ്ടുപേരും കുടിയന്മാർ എന്നു പെരുമയുള്ളവരും വൈകുന്നേരം ഷാപ്പിൽ നിന്നിറങ്ങിയാൽ ആരെയെങ്കിലുമൊക്കെ ചീത്ത വിളിക്കാൻ അനുവാദമുള്ളവരുമാണ്. മാച്ചോവൻ വരുന്ന വഴി ഏതെങ്കിലും വീടിന് മുന്നിൽ നിന്ന് ഗൃഹനാഥനെ ചീത്ത വിളിച്ച് ആക്ഷേപിക്കും. അയാളുടെ സ്വഭാവ പ്രത്യേകതകളെപ്പറ്റിയോ പെരുമാറ്റത്തെപ്പറ്റിയോ നാട്ടുകാർ കൂടി അറിയട്ടെ എന്ന മട്ടിൽ ഉറക്കെ വിളിച്ചു പറയും. ആരും അതിനോട് പ്രതികരിക്കാറില്ല.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളു. 8592944444.
4: FM പ്രധാന വാർത്തകൾ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേനാ MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറും ഒരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒഴിവുകൾ എത്രയും പെട്ടെന്ന് നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13 വയസ്സുകാരൻ മരിച്ചു. തട്ടപടവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്ന് മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് മത്സരം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്
2: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

പുസ്തകത്താളിൽ ആരും കാണാതെ, ആകാശം കാണാതെ കാത്തുസൂക്ഷിച്ച ഒരു മയിൽപ്പീലിയുടെ കഥയുണ്ടാകും ഓരോ കുട്ടിക്കാലത്തിനും കൗമാരത്തിനും പറയാൻ. നമുക്കേറെ ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു ഓർമ്മയാണത്. ആ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചില മലയാള സിനിമാ ഗാനങ്ങളുമുണ്ട്.

പെട്ടുപെരുകുമെന്ന് വിശ്വസിച്ച് കാത്തുസൂക്ഷിച്ച ഒരു മയിൽപ്പേലി അന്ന് ആരുടെ പാഠപുസ്തകത്താളിലാണ് ഇല്ലാതിരുന്നത്. കാടും മേടും കയറിയിറങ്ങിയുള്ള ആ സ്കൂൾ കാലവും കൂട്ടുകാരി കൊണ്ടുവന്ന നെല്ലിക്കയുടെ പുളിയും ഉപ്പുകൂട്ടി തിന്ന പച്ചമാങ്ങയുടെ രുചിയും ഓടി വന്നില്ലേ മനസ്സിലേക്ക്? തേൻതുള്ളി എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിലൂടെ എത്ര മനോഹരമായാണ് പി ടി അബ്ദുറഹ്മാൻ ആ മനോഹരകാലത്തെ ഒരു ചിത്രം നമുക്കു മുന്നിൽ വരച്ചിട്ടിരിക്കുന്നത്. വി ടി മുരളിയുടെ ശബ്ദത്തിനും കെ രാഘവന്റെ സംഗീതത്തിനും എന്തൊരു മാസ്മരികതയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ആത്മാവിൻ പുസ്തക
0: പാഠപുസ്തകത്തിൽ മാത്രമല്ല നമ്മുടെ ഗാനരചയിതാക്കൾ മയിൽപ്പീലിയെ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. ആത്മാവിൻ പുസ്തകത്താളിൽ സൂക്ഷിച്ച മയിൽപ്പീലിയെ നമുക്ക് മുന്നിൽ വരച്ചിട്ടത് കൈതപ്രമാണ് മഴയത്തു മുൻപേ എന്ന ചിത്രത്തിലൂടെ. ചിത്രയുടെ ആലാപനവും രവീന്ദ്രന്റെ മാന്ത്രിക സംഗീതവും കൂടിയായപ്പോൾ ആസ്വാദകരുടെ മനസ്സിലും ഓർമ്മകൾ ഇടറിവീഴും. ഒരു വിരഹഗാനം ഉള്ളിലിരുന്ന് വിതുമ്പിക്കൊണ്ടിരിക്കും.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഖാസിദ കലാം.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ഇനി മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
6: മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം നരേഷ് മാഗോ. ദ ഹെഡ്ലൈൻസ്: ഗവൺമെന്റ് കൺവീൻസ് ഓൾ പാർട്ടി മീറ്റിംഗ് ടുഡേ അഹെഡ് ഓഫ് മോൺസൂൺ സെഷൻ ഓഫ് പാർലമെന്റ് ബിഗിനിംഗ് ടുമോറോ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വാർൻസ് സ്റ്റുഡൻസ് ആൻഡ് പേരന്റ്സ് അഗേൻസ്റ്റ് സബ്മിറ്റിംഗ് ഫേക്ക് ഓർ AI ജനറേറ്റഡ് OMR sheets for scrutiny, says such acts can invite legal action. CBSE declares results of Class 10 Second Board Examination 2026. Shri Amarnath Ji and Vaishno Devi Yatras temporarily suspended due to rough weather forecast. And England beat France 6-4 in thrilling third place match to secure bronze medal in FIFA World Cup 2026. Argentina to take on Spain in final tonight. The government has convened an all-party meeting today ahead of the monsoon session of parliament beginning tomorrow. During the meeting, the government will seek cooperation from all political parties to ensure smooth functioning of both houses of parliament. The monsoon session will commence tomorrow and continue till the 13th of next month. During the session, several important legislations are scheduled to be taken up for discussion and

0: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഹവാകർ പാദരക്ഷകൾ റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
0: സമർപ്പിക്കുന്നത്
2: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാകർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: എഴുത്തുകാരൻ പി വി ഷാജി കുമാറാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തേജസ്വിനി.
3: കാസർഗോഡിന്റെ പശ്ചാത്തലത്തിലുള്ള കഥകളിലൂടെ നമുക്ക് പരിചിതനായ ശ്രീ പി വി ഷാജികുമാറാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. സ്വാഗതം. ആദ്യ നോവലായ മരണവംശത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
4: മരണവംശം എന്റെ 12-ാമത്തെ പുസ്തകമാണ്. 7 കഥാസമാഹാരങ്ങൾക്കും 3 ഓർമ്മക്കുറിപ്പുകൾക്കും ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്ന കുട്ടികളുടെ പുസ്തകത്തിന് ശേഷം ഇറങ്ങിയ നോവൽ. മരണവശം ആത്യന്തികമായിട്ട് ഇങ്ങനെ 3 തലമുറ നീളുന്ന പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറയാൻ ശ്രമിക്കുന്ന ആഖ്യാനമാണ്. അതിൽ സ്നേഹമുണ്ട്, കാമമുണ്ട്, പകയുണ്ട്, പ്രതികാരമുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്.
3: ഇപ്പൊ വായനക്കാർക്കാണെങ്കിൽ ഇതുവരെ പരിചിതമല്ലാത്തൊരു ഭൂപ്രദേശം, ഒരു പ്രത്യേക ടെറൈൻ ഒക്കെ അവതരിപ്പിക്കുകയാണ് ഈ നോവലില്. അപ്പൊ അങ്ങനത്തെ അവർക്ക് പരിചയമില്ലാത്തതും ചിലപ്പോൾ പരിചയമുള്ളതും പക്ഷെ ഇല്ലാത്ത ഒരു സ്ഥലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ സ്വീകരിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ് റൈറ്റിംഗിൽ?
4: റൈറ്റിംഗിൽ പൊതുവെ ഞാൻ അങ്ങനെ ടെക്നിക്കുകൾ ഒന്നും ഉപയോഗിക്കാറില്ല. റൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് ഇങ്ങനെ ചോദിച്ചാൽ പറയണമെങ്കിൽ അത് കണ്ടന്റിൻ്റെ ഫ്രഷ്നെസ്സാണ്. പുതുമയുള്ള വിഷയങ്ങൾ വായനക്കാർ തേടിപ്പിടിച്ച് വായിക്കുക തന്നെ ചെയ്യും. അത് പക്ഷേ നോവലായാലും കഥയായാലും പുതുമയാർന്ന ഭാഷയിലൂടെ അത് അവതരിപ്പിച്ചാൽ വായനക്കാർ അത് തേടിപ്പിടിച്ച് വായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വായനക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലുകളുടെ ഒരു പൊതു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഭാഷയാണ് ഏറ്റവും നിർണായകമായ ഘടകം. ജീവിതം, അതിൽ അനുഭവ ലോകമൊക്കെ ഇരിക്കെ തന്നെ ഭാഷയ്ക്കാണ്. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം ഇപ്പോഴും മലയാളി വായനക്കാർ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് അത്രയും ഗംഭീരമായ ഭാഷയിലാണ് അത് എഴുതപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ ആത്യന്തികമായിട്ട് ഞാൻ വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാഷ വായനക്കാരൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഇങ്ങനെ തറഞ്ഞു കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അനുഭവ ലോകം മുഖ്യമായി അവിടെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അനുഭവ ലോകത്തിന് വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മുളിപ്പുല്ല്, ആ നോവലിൽ പറയുന്ന മുളിപ്പുല്ല് ഇങ്ങനെ തൊട്ടു പോകുന്നത് പോലെ ഭാഷ അത്രമേൽ തീവ്രമാണോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
3: ഈ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
4: തീർച്ചയായും. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എഴുതുമ്പോഴും വായിക്കുമ്പോഴും പാട്ട് കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ശീലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പാട്ടുകളുണ്ടാവും. എന്നാൽ ഓർമ്മയിൽ നമ്മൾ പെട്ടെന്ന് വരുന്ന ഒരു പാട്ട് വെങ്കലത്തിലെ 10 വെളുപ്പിന് എന്ന പാട്ടാണ്. അതിന് പിറകിൽ ഞാൻ ഈ പാട്ട് നമ്മളുടെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സിനിമാ ഗാന മത്സരത്തിന് ഈ പാട്ട് പഠിക്കുകയും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് അന്ന് രാത്രി സ്വപ്നത്തിൽ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു എന്ന് എൻ്റെ 2-ാമത്തെ ചേച്ചി പറഞ്ഞ് പരിഹസിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ സ്റ്റേജിൽ കയറിയ സമയത്ത് എനിക്ക് ആ പാട്ടിൻ്റെ 2 പേര് മാത്രമേ ഓർമ്മ കിട്ടിയിട്ടുള്ളൂ. 2 പേര്. ഞാൻ അത് തന്നെ പാടിക്കൊണ്ടിരിക്കുകയും അവസാനം വിധികർത്താക്കൾ എന്നോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഓർമ്മ ആ പാട്ടിന് പറയലുണ്ട്. അതുകൊണ്ട് ആ പാട്ട് എനിക്ക് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
3: ശരി, ആ പാട്ട് തന്നെ കേൾക്കാം നമുക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ റിയൽ FM പോഡ്കാസ്റ്റ്.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
2: പുതിയൊരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ ഈ ഭാഷയുടെ പ്രത്യേകതയും എടുത്തു പറഞ്ഞു. ഇപ്പൊ സിനിമകളിലൂടെ ഈ കാസർഗോഡ് ഭാഗത്തെ ഭാഷ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എഴുതി ഫലിപ്പിക്കുമ്പോ ഇത് എല്ലാവർക്കും മനസ്സിലാകുമോ? അതിനുപയോഗിച്ചിരുന്ന രീതി എന്താണ്?
3: ഞാൻ എന്റെ ആദ്യത്തെ കഥാസമാഹാരം തൊട്ട് കേൾക്കുന്ന ഒരു സംശയവും ആശങ്കയും വിമർശനവുമാണ് ഷാജിയുടെ കഥകളിൽ കാസർഗോഡൻ ഭാഷയും കാസർഗോഡൻ ഗ്രാമാന്തരീക്ഷവും കടന്നു വരുന്നത് ഇങ്ങോട്ടേക്കുള്ള തെക്കോട്ടുള്ള വായനക്കാരുടെ സമയത്തോളം കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാസർഗോഡൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ ആഖ്യാനിക്കുമ്പോൾ, എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളും ആചാരങ്ങളും രീതികളും ശീലങ്ങളും ഒക്കെ നമുക്ക് ആവിഷ്കരിക്കാതെ തരമില്ല. അങ്ങനെ എനിക്കത് എഴുതാൻ പറ്റൂ. ഞാൻ മാത്രമല്ല, കാസർഗോഡൻ ഭാഷയിൽ എഴുതുന്ന എഴുത്തുകാരൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ.

അപ്പോൾ അത് വായിക്കുക എന്നുള്ളത് വായനക്കാരൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം വായന എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പണിയല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ധ്യാനവും അതിൻ്റെ ആ കൃതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു യാത്രയും ഒക്കെ ഉണ്ട്. അപ്പോൾ കാസർഗോഡൻ ഭാഷയിൽ ഒരു കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഭാഷ അതറിയാത്തൊരു വായനക്കാരൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമം കൂടിയുണ്ട്. വായനക്കാർ അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടുതൽ വായിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ മറ്റ് ദേശങ്ങളിലെ വാക്കുകളും സംസാര രീതികളും പ്രയോഗങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്.

0: എന്നുള്ളൊരു ശ്രമം കൂടിയുണ്ട്. വായനക്കാർ അത് വായിച്ച് മനസ്സിലാക്കും, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടുതൽ വായിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ മറ്റ് ദേശങ്ങളിലെ വാക്കുകളും സംസാര രീതികളും പ്രയോഗങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ എഴുതുന്ന ഭാഷയും ഒക്കെ മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കട്ടെ.
1: വായനയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം. എല്ലായിടത്തുകാർക്കും വായനയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും. ഇപ്പം ചൈൽഡ്ഹുഡ് റീഡിംഗ് എങ്ങനെയായിരുന്നു, അത് ഭാവിയിലെ എഴുത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
0: ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീടിനപ്പുറത്ത് തെയ്യം കെട്ടുന്ന ഒരു കുടുംബമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ സ്ഥിരമായിട്ട് അവരെ കുട്ടികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ചേട്ടൻ ഈ അമർ ചിത്രകഥയും മറ്റ് ബാലരമ പൂമ്പാറ്റ ബാലമംഗളം ഒക്കെ കൊണ്ടുവരായിരുന്നു. അത് ഞാൻ സ്ഥിരമായി അവിടെ പോയി വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ വായനയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കീക്കാങ്കോട്ട് ഒരു ഗ്രാമീണ വായനശില എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. അപ്പോൾ അവിടെ റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് എന്ന് പറയുന്ന ക്ലബ്ബിലെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു തോറ്റ കളിക്കാരനായിരുന്നു. എനിക്ക് ക്രിക്കറ്റ് നേരാവണ്ണം കളിക്കാൻ അറിയില്ല. ഫുട്ബോളിൽ ഞാൻ അമ്പയെ പരാജയമായിരുന്നു. കബഡി മാത്രമാണ് കുറച്ചെങ്കിലും കളിക്കാൻ അറിയാവുന്നത്, പക്ഷേ കബഡി അങ്ങനെ കളിക്കാറില്ല. അതുകൊണ്ട് ഈ മറ്റു കുട്ടികൾ എന്നെ കളിക്കാൻ കൂട്ടിയാൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്വീപ്പാക്കും. സ്വീപ്പാക്കുക എന്ന് വെച്ചാൽ പരിഹസിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വായനശാലയിലേക്ക് വെറുതെ പോവുകയും അവിടെ മുരളിയേട്ടൻ എന്ന് പറയുന്ന, മുരളിയേട്ടൻ ഇപ്പോഴില്ല, മരിച്ചുപോയി, ലൈബ്രറിയിൽ വായനശാല സെക്രട്ടറി ആയിട്ടുള്ള മുരളിയേട്ടൻ ഓരോ പുസ്തകങ്ങൾ എടുത്തു തരും. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ച് വായിച്ചാണ് എഴുത്തിനോടുള്ളൊരു താല്പര്യം വരുന്നത്. ആദ്യം ഞാൻ എല്ലാവരെയും പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. നാടോടി കഥകൾ, സോവിയറ്റ് യൂണിയൻ നാടോടി കഥകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആവേശിച്ചിട്ടുള്ള കൃതികൾ. അതോടൊപ്പം തന്നെ ഷെഹറാസാദിൻ്റെ 1001 അറേബ്യൻ രാവുകളുടെ കഥ, അലിബാബയും 41 വള്ളന്മാരും, അലാവുദ്ദീൻ അത്ഭുത വിളക്കം, അങ്ങനെ ഒരുപാട് കഥകൾ. അപ്പോൾ ഈ കഥകളൊക്കെ തന്ന ഒരു മായിക ലോകമുണ്ട്. അങ്ങനെ നമ്മൾ സ്വപ്ന ലോകത്തായിരിക്കും. ഈ സോവിയറ്റ് യൂണിയൻ നാടോടി കഥകളും വായിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം സ്വപ്ന ലോകത്തായിരിക്കും. നമ്മൾ അറിയാത്തൊരു ടെറൈൻ, അറിയാത്ത ജീവിതം, ഭയങ്കര വിഭ്രമാത്മകമായിട്ടുള്ള അനുഭവ ലോകം. അപ്പോൾ അത് തരുന്ന ഒരു കുട്ടിക്ക് നൽകിയ ഒരു ഫാൻറ്റസിയുടെ ഒരു തലമുണ്ട്. അതെൻ്റെ എഴുത്തിനെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. പിന്നീടുള്ള എഴുത്തിന് എൻ്റെ കഥയിൽ ഫാൻറ്റസിയും ഒക്കെ സ്വപ്നമൊക്കെ കടന്നു വരുന്നതിൽ ആ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കൃതികൾ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ സീരിയസ് ആയിട്ടുള്ള പ്രായം അനുസരിച്ചിട്ട് എല്ലാവരെയും പോലെ പതുക്കെ പതുക്കെ വളരെ ഗൗരവമായിട്ടുള്ള വായനയിലേക്ക് കടക്കുന്നു. MTയുടെ കൃതികൾ വായിക്കുന്നു, ഉറൂബിൻ്റെ, ബഷീറിൻ്റെ, താരാശങ്കർ ബാനർജിയുടെ, VS ഖാണ്ഡേക്കറുടെ, മാർക്കേസിൻ്റെ. അപ്പം അങ്ങനെ ഒരു വായനശാലയിൽ നിന്നാണ് വായനയുടെ ആദ്യ പാഠങ്ങൾ തുടങ്ങുന്നത്.
1: അങ്ങനെ സ്വാധീനിച്ച എഴുത്തുകാരുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള MTയാണ്. MTയാണ് എന്നെ എഴുത്തുകാരനാക്കിയെന്ന് ഞാൻ പറയും. കാരണം MT അനുകരിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ നന്നായി എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. MT ആരോടും അധികം സംസാരിക്കാറില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് MTയെ പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് ആരോടും മിണ്ടാതെ നടന്നിരുന്ന ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതേപോലെ MT പത്തായപുരയിൽ നിന്നാണെന്ന് എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നെല്ല് ഇടുന്ന പത്തായുണ്ട്, അപ്പോൾ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമോ എന്ന് ശ്രമം നടത്തുകയും വീട്ടിൽ നിന്ന് നന്നായി ചീത്ത വെക്കുകയും ചെയ്ത ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ MTയുടെ കുറേ ശീലങ്ങൾ മുണ്ടുടുത്ത് നടക്കാൻ, അന്ന് നീളം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ മുണ്ടുടുത്ത് നടന്നിട്ട് അവസാനം മുണ്ട് കഴിഞ്ഞ് വഴിയും മുണ്ട് സ്കൂൾ ബാഗിലിട്ടിട്ട് നടന്നു പോയ ഒരു ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നീട് ഒരിക്കൽ കുറേ കഴിയുമ്പോഴാണ് MT എഴുതിയ കഥകൾ, MTയുടെ നാടിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. കൂടല്ലൂർ എന്ന് പറയുന്ന നാട്ടിലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മനുഷ്യരുടെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെ ഒക്കെ കഥയാണ് MTയുടെ കൃതികളിൽ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു ഘട്ടത്തിലാണ് എനിക്ക് MTയുടെ കൃതികളിൽ അങ്ങനെ ഒരു സ്ഥലം കടന്നു വരുന്നു, ജീവിച്ചിരിക്കുന്ന ഇടം വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ നാടായിട്ടുള്ള മടിക്കയെക്കുറിച്ച് എഴുതിക്കൂടാ എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥ, അതുവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു, എൻ്റെ കഥ വേറൊരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ എന്നെ എഴുത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് MTയാണ്. MT ഇപ്പോഴും നിരന്തരമായിട്ട് എൻ്റെ വായനയിൽ കടന്നു വരുന്നുണ്ട്. കാരണം MTക്ക് ഏത് കാലത്തും പ്രവേശിക്കാവുന്ന ഒരു വാതിലുണ്ട്. അത് ഏത് മാനസിക നിലയിലും പ്രവേശിക്കാവുന്ന ഒരു വഴി MT എപ്പോഴും വായനക്കാരന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ MT മാത്രമല്ല, പിന്നീട് പലരുടെയും ഞാൻ വായിച്ചു. സക്കറിയ, VP ശിവകുമാർ, പിന്നെ N പ്രഭാകരൻ, സാറ ജോസഫ്, ഉറൂബ്, ബഷീർ, കേശവദേവ്, തകഴി, പട്ടത്തുള്ള കരുണാകരൻ, UP ജയരാജ്, അങ്ങനെ നമ്മൾ എല്ലാവരെയും എല്ലാ എഴുത്തിലൂടെയും കടന്ന് കടന്ന് ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ട്.
1: ഇപ്പോഴത്തെ ഒരു വായന എങ്ങനെയാണ്? സാധാരണ ചിലർക്ക് ചില റുട്ടീനൊക്കെ ഉണ്ടാവും. രാവിലെ ആരും എണീക്കാത്ത സമയത്ത് എണീറ്റിരുന്ന് വായിക്കുക, ചിലർ ഏത് സമയത്തും ട്രെയിനിലായാലും ബസ്സിലായാലും വായിക്കും. അങ്ങനെ എന്തെങ്കിലും റുട്ടീൻ ഉണ്ടോ?
0: അങ്ങനെ ശീലങ്ങളൊന്നുമില്ല. ഒരു മൂഡ് വരുമ്പോൾ വായിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വായിക്കണമെന്നോ രാത്രി കിടക്കും മുമ്പേ വായിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ വായനക്കൊരു മൂഡുണ്ടല്ലോ, നമ്മൾ സിനിമ കാണാനൊരു മൂഡുണ്ട്, കഥ എഴുതാനൊരു മൂഡ് വേണം. അപ്പോൾ ആ ഒരു മൂഡ് വരുമ്പോഴാണ് ഞാൻ വായിക്കാറ്.

0: അങ്ങനെ ഒരു പ്രത്യേക സമയങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേക ക്ലാസിക് കൃതികളാണ്, പഴയ കഥാസരിസാഗരം, പിന്നെ സോവിയറ്റ് യൂണിയൻ നാടോടികഥകളുടെ മറ്റ് സംഭവങ്ങൾക്ക്, പിന്നെ രാമായണം, മഹാഭാരതം വീണ്ടും വായിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് ക്ലാസിക്കുകൾ വായിക്കാനുള്ള ഇഷ്ടം കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇനി എന്തായാലും ഒരു പാട്ട് കേട്ടുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏതാണ് ആ പാട്ട്?
0: ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറയുന്ന സിനിമയിൽ, ആ സിനിമയുടെ കഥാപരിസരവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പാട്ടുണ്ടല്ലോ, മഴ പെയ്തു മാനം തെളിഞ്ഞു നേരം. ഈ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പല കാലങ്ങളിൽ പലയിടങ്ങളിൽ ഒന്നിച്ച് പഠിച്ചവരുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്തവരുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഞാൻ എപ്പോഴും പാടി പിരിയുന്ന പാട്ടത്, കാരണം സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ആഴം കാണിച്ചു തരുന്ന ഒരു സിനിമാ ഗാനം വേറെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇതൊരു സൗഹൃദവും ഏട്ടനും അനിയും തമ്മിലുള്ള സ്നേഹമാണ് കാണിക്കുന്നുണ്ട്, വളരെ ആഴത്തിലുള്ള സ്നേഹത്തെ സൗഹൃദത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പാട്ടായിട്ടാണ്. എനിക്കിപ്പോഴും അത് കേൾക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് സൗഹൃദത്തിൻ്റെ ഓർമ്മകളിലേക്ക് അറിയാതെ തിരിച്ചു പോകാനുള്ള ഒരു വഴി ഈ പാട്ട് തരാറുണ്ട്.

0: ചു പങ്കിട്ട ബാല്യകാലം മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം.
1: ചെറുകഥ രചനയെന്നും സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന എഴുത്തിന്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ?
2: അല്ല, ചെറുകഥ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് ഞാൻ ആദർശീയമായിട്ട് എത്തിപ്പെട്ടതാണ്. അത് എൻ്റെ 18+ എന്ന് പറഞ്ഞ കഥ മാധ്യമം വായിച്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച സമയത്ത് അത് വായിച്ചിട്ടാണ് കെ ആർ മനോജ് എന്ന് പറയുന്ന സംവിധായകൻ സിനിമയാക്കാൻ വിളിക്കുന്നത്. അങ്ങനെയാണ് കന്യാകട്ടാക്കീസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നത്. അത് കുറേ ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു പടമാണ്. പാപബോധത്തെക്കുറിച്ചും സെമിറ്റിക് മതത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്ന സിനിമയാണത്. അപ്പം അതിൻ്റെ എഡിറ്ററായിരുന്നു മഹേഷ് നാരായണൻ. ആ സിനിമയിലുള്ള പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹേഷ് ടേക്ക് ഓഫ് എഴുതാൻ വിളിക്കുന്നത്. പിന്നെ മമ്മൂക്ക ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് ഇപ്പോഴും.

0: ഞാറ്റുവേല. അതിൽ ഞാൻ ഓട്ടോറിനോ കാസ്ട്രോയുടെ അപൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ്. അതിൻ്റെ കാസർഗോഡൻ പരിഭാഷ ഇടുകയും അത് വായിച്ച് നമുക്കൊരു വേദിയിൽ അത് പാടുകയും അത് കുറേ കഴിഞ്ഞിട്ട് രഞ്ജിയേട്ടൻ കേൾക്കുകയും അങ്ങനെയാണ് രഞ്ജിയേട്ടൻ പുത്തമ്പണത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ സിനിമ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് പോയ ഒരു പേസല്ല, അതിങ്ങോട്ട് വന്നതാണ്. സിനിമയിൽ തിരക്കഥ എഴുതിയിട്ടാകുമ്പോൾ സാഹിത്യത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ സംഭാഷണങ്ങളിലെ സാഹിത്യം ഞാൻ കട്ട് ചെയ്തു. മനുഷ്യർ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ എൻ്റെ തിരക്കഥ എഴുതുന്നതിന് മുമ്പ് എൻ്റെ കഥകളിൽ കംപ്ലീറ്റ് നായകനായാലും നായികയായാലും മറ്റ് കഥാപാത്രങ്ങളെ സാഹിത്യം ഓവറായിട്ട് പറയും. അത് പക്ഷേ തിരക്കഥ രചനയിലേക്ക് കടന്നതോടുകൂടി പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് അത് തന്നിട്ടുള്ള സ്ട്രെയിറ്റ് ടു ദ റീഡേഴ്സ്, വായനക്കാരൻ്റെ അടുത്തേക്ക് നേരിട്ട് പോവുക എന്നുള്ളത്. അത് കഥകളിലും അതിൽ കുറച്ചുകൂടെ സിമ്പിളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ വിഷ്വൽ എന്ന് പറയുന്നത് കഥകളിലും നോവലുകളിലും ദൃശ്യപരത കുറച്ചും കൂടെ എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ നമ്മൾ വിഷ്വലായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കാണാറ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അത് പക്ഷേ സിനിമക്ക് തിരക്കഥ എഴുതിയുകൊണ്ട് വിഷ്വൽ കടന്നു വന്നു എന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷെ മുമ്പേ കഥകളിലെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്.
1: ടേക്ക് ഓഫ് പോലെ ഒരു സിനിമ എഴുതുമ്പം കുറച്ചുകൂടെ ഇന്റർനാഷണൽ മാനങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് എഴുതണം, അവിടെ എങ്ങനെയായിരിക്കും, തകർന്നു നടക്കുന്ന കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കും, അവിടെ കൂടെ പോകുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും, ഇതൊക്കെ എഴുതണമായിരുന്നല്ലോ. അപ്പം അതിന് എന്തെങ്കിലും റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ?
0: അത് നമ്മൾ ഒരുപാട് പണിയെടുത്തിരുന്നു. ഒരുപാട് പണിയെടുത്തത് വെച്ചാൽ ഞങ്ങൾ മറ്റേ ഐ എസിന്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അന്ന് സംഭവിച്ചിട്ടുള്ള ഇഷ്യൂസ്, ബന്ധിയാക്കപ്പെട്ട നേഴ്സുമാരെ പോയി കണ്ടിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ഒക്കെ ഞങ്ങൾ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന് വന്ന പത്രവാർത്തകളൊക്കെ ഞങ്ങൾ തേടി പിടിച്ച് നോക്കുകയും മലയാളത്തിലും ഇംഗ്ലീഷിലും വന്നിട്ടുള്ള എല്ലാ പത്രവാർത്തകളും മറ്റ് ചാനൽ വാർത്തകളും ഒക്കെ നോക്കുകയും അതിൽ നിന്നൊക്കെ നമ്മൾ കണ്ടന്റ് എന്തൊക്കെയാണ് എനിക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും എൻ്റെ റൂട്ട്, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തത് എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ NIയുടെ ഓഫീസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റിസർച്ച് ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ ടേക്ക് ഓഫിലൊരു പാട്ട് തന്നെ കേൾക്കാം.

0: എഴുത്തുകാരൻ പി വി ഷാജികുമാർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹത്തോടൊപ്പം തേജസ്വിനി.
1: ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കേൾക്കാം.
0: ഹവാക്കർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
2: Real voices, real stories.
0: സമർപ്പിച്ചത്
3: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
4: Volkswagen Virtus nala varshikam aakarshikkukayanu.
5: Volkswagen Virtus nodopam 1.3 lakhs rupaya vare vilavadikkunna pratheeka aanukoolyangalum.
4: Phoenix Volkswagen showroom sandarshikku.
6: Patta lakshathinte lottery enikku. Wow!
7: Kudungi vyaja offerukale sookshikku.
8: RBI parayunu
9: arivu needu jagratha pulartu.
10: അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
11: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
10: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
11: മൈജി ഹോം ഫെസ്റ്റ്.
12: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: The Real FM 103.6.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സംസ്ഥാനത്ത് അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും.

നൂറ്റാണ്ടിലധികം പഴക്കേറിയ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ കോഴിക്കോട് ചെറുവണ്ണൂർ സരസ്വതി വിദ്യാനികേതനിൽ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അടൂരിൽ ഒന്നര വയസ്സുകാരന് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10:00.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ന്യൂ ഹിറ്റ്സ്.
1: റിവോൾവർ റിംഗോ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾ, രഞ്ജൻ രാജിന്റെ സംഗീതം.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകി. ഭദ്രരാജനും മാൻലി ബ്രൗണും പാടിയ ഗാനം അരൂപി എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അരുൺ എലാട്ടിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി. ഹിഷാം അബ്ദുൽ വഹാബും റിമിയും പാടിയത് ചിത്രം മധുവിധു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾ

0: ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കോക്ടെയിൽ 2 എന്ന ചിത്രത്തിനു വേണ്ടി പ്രീതം, അരിജിത് സിംഗ്, അമിതാഭ് ഭട്ടാചാര്യ എന്നിവർ പാടിയത്. അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾ, പ്രീതത്തിന്റെ സംഗീതം.

ആർ ജെ റെജന്റെ വരികൾക്ക് എം പി പ്രശാന്ത് മോഹൻ സംഗീതം നൽകി. വൈക്കം വിജയലക്ഷ്മി, നകുൽ നാരായണൻ എന്നിവർ പാടിയത്. ചിത്രം ക്ലാ ക്ലാ ക്ലീ ക്ലീ. നസ്രിയ തിരിഞ്ഞു നോക്കി.

0: ന്യൂ ഹിറ്റ്സ്.
1: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ആറേണേട്ടാ, എന്താ ഇങ്ങനെ ഒരു ഇരിപ്പ്?
5: ഒന്നുമില്ലടാ, വെറുതെ അങ്ങനെ ഇരുന്നതാ.
4: അല്ല, എന്തോ കാര്യമായിട്ടൊരു വിഷമുണ്ട്. ആ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ.
6: ആ അതുണ്ടല്ലോ, അതാണല്ലോ ആ മുഖം അങ്ങനെ.

0: ആ അല്ല വിമലേച്ചി, അതെന്താ പ്രശ്നം? ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്ന നാരായണേട്ടന്റെ ഈ ഇരിപ്പ് കണ്ടിട്ടേ.
1: ഓ, അതൊക്കെ നീ വെറുതെ പറയുന്നല്ലടാ പ്രമോദ്.
2: എല്ലാ കാര്യത്തിനും ഓടി നടന്ന് സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലാതായി, അതൊരു കാരണമായി എന്നുള്ളൂ.
3: അല്ല നാരായണേട്ടാ, നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ?
1: ഇല്ലടാ, എനിക്ക് വയ്യ, ഞാനില്ല.
3: എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് ഒന്ന് ഉഷാറാവണ്ടേ?
2: നല്ല കാര്യായി, ഇങ്ങനൊരു കാര്യം വന്നേ പിന്നെ ഈ ഇരിപ്പാ. ഒന്നും ജോണിന്റെ കൂടെ പോവൂ.
3: അല്ല വിമലേച്ചി, ഇതെന്തൊരു മനുഷ്യനാ, ഇങ്ങനെയുണ്ടോ ആൾക്കാര്?
2: നീ ഒന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ടോ?
0: കൊണ്ടുപോകാനോ? നാരായണേട്ടൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് ഈ പറയുന്നത്?
3: അതിനിടക്ക് പ്രമോദെ, നീ എവിടുന്ന് വന്നു? നീയും വരുന്നുണ്ടോ? ഇതിപ്പം മഹാറാലി ആവുന്നാ തോന്നുന്നത്.
2: ഏയ്, അതൊന്നുമല്ല. പ്രമോദ് നാരായണേട്ടൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഒന്ന് അന്വേഷിക്കാൻ കയറിയതാ.
0: എന്റെ ജോണേട്ടാ, ആരെങ്കിലും എന്താ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ?
3: അപ്പൊ ഇവന് കാര്യവും അറിയില്ല, പിന്നെ നീ എന്തിനാ മോനെ ഇവിടെ നിന്നിങ്ങനെ കറങ്ങുന്നത്?
0: ആരെങ്കിലും പറഞ്ഞു തന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ.
1: അതങ്ങനെയൊന്നുമില്ല, ഇവരിങ്ങനെ ഓരോന്ന് പറയാണ്.
3: അതൊന്നുമില്ല പ്രമോദേ, നമ്മുടെ ഷെരീഫ് ക ഇന്നലെ ഒന്ന് വീണു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണമെന്ന്.
2: അതൊക്കെ ഒരു കോമഡിയാണെന്നേ.
1: കേട്ട് നിൽക്കുന്നവർക്കെല്ലാം കോമഡിയാണല്ലോ.
0: ആ എന്നിട്ട്
3: ഷെരീഫ് കയുടെ ടെസ്റ്റിന് ലാബിൽ പോയപ്പോ എന്തോ ഒരു പാക്കേജ് ഉണ്ട്. കൊറേ ടെസ്റ്റൊക്കെ നടത്താമെന്ന് കൂടെ പോയ നാരായണേട്ടനോട് അവര് പറഞ്ഞു.
2: പറയണ്ട താമസം, നാരായണേട്ടൻ റെഡിയായി.
0: പിന്നെ അതിനിപ്പോ എന്താ, ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ കൊറേ ടെസ്റ്റുകളൊക്കെ എടുക്കണത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്.
3: അതെ, അതൊക്കെ ശരിയാ. പിന്നെ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ എഞ്ചിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങില്ലേ?
2: എന്നാലും ഇപ്പൊ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പത്രാസിലാണെന്ന ചിന്തയിൽ അങ്ങേരിപ്പോ.
0: അത് പിന്നെ പറയാനുണ്ടോ?
1: അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലടോ.
0: അതെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നമോ?
3: അതിനാരാ അങ്ങനെ പറഞ്ഞത്?
1: നീ വെറുതെ എന്നെ രോഗിയാക്കണ്ട ജോണെ.
3: അതിനിവിടെ രോഗിയായി എന്നാര് പറഞ്ഞു?
2: ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: ശരി, അതൊക്കെ ശരി, ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം?
2: ടെസ്റ്റിൽ നാരായണേട്ടന് വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ.
3: കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളും.
0: അതാണോ കാര്യം? എന്നിട്ട് ഡോക്ടർ കാണിച്ചോ?
2: പിന്നെ ഈ ടെസ്റ്റ് റിസൾട്ട് കൊണ്ട് ഡോക്ടറേയും കണ്ടു.
0: എന്നിട്ട് എന്താ പറഞ്ഞത്?
2: അപ്പോഴേക്കും നാരായണേട്ടൻ തളർന്നു പോയിട്ടോ.
1: ആര്? ഞാനോ? എനിക്കൊരു പ്രശ്നമില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? വെറുതെ അതും ഇതും പറഞ്ഞ് പ്രശ്നമാക്കണ്ട കേട്ടോ.
3: പ്രമോദേ, പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഡോക്ടർ പറഞ്ഞു രാവിലെയും വൈകിട്ടും അരമണിക്കൂറും നടക്കാൻ.
0: അതിനെന്താ പ്രശ്നോ? നടന്നാ പോരെ.
2: അയ്യോ, നടന്ന നാട്ടുകാര് വിചാരിക്കത്രേ നാരായണേട്ട രോഗിയായി പോയിന്ന്.
0: അത് നല്ല കേസ്. ഇപ്പൊ ആരാ നടക്കാത്തത്? എല്ലാവരും ചെറുപ്പക്കാര് പോലും ഇപ്പൊ നടക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങള് അത്ര കണ്ട് പെരുകല്ലേ.
3: അതൊന്ന് പറഞ്ഞു കൊടുക്ക്.
0: ആ നാരായണേട്ടാ, നിങ്ങള് കുറച്ച് വ്യായാമൊക്കെ ശീലിക്കുന്നത് നല്ലതാട്ടോ.
3: അതെ, നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നതിലാ കാര്യം കിടക്കുന്നത്.
0: അതെ, ആരോഗ്യത്തോടെ എത്ര നാള് ജീവിക്കുന്നു എന്ന് തന്നെയാണ് വലിയ കാര്യം.
1: അല്ല, അങ്ങനെയാണെങ്കിൽ ഈ നടന്നാലേ ആരും ഒന്നും വിചാരിക്കില്ലല്ലോ.
3: വിചാരിക്കില്ല എന്ന് മാത്രമല്ല, ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാവും നാട്ടുകാരെ നിങ്ങളെ കാണുക.
1: എന്നാ പിന്നെ ജോണെ, നടന്ന് തുടങ്ങാ അല്ലേ?
2: അതെ, വേണമെങ്കിൽ ഒരു വാക്കിംഗ് സ്റ്റിക് കൂടി കയ്യിലെടുത്തോ.
1: അങ്ങനെ നീ എന്നെ വയസ്സനാക്കണ്ട.
0: ഏയ്, നാരായണേട്ടന് ഇപ്പോഴും മധുര 17 പ്രായം.
4: കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു.
5: രചന ആർ ഉണ്ണികൃഷ്ണൻ, ശബ്ദങ്ങൾ ബോബി സി മാത്യു, ഫഹദ് രാജ, സാരംഗി വിനോദ്.
4: ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും, നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
8: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
9: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
11: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
12: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
2: നിങ്ങളുടെ ശബ്ദ സന്ദേശങ്ങൾ, കത്തുകൾ, വാട്സപ്പ് മെസ്സേജുകൾ എല്ലാം നമുക്ക് വിശദമായി നോക്കാം. പരിപാടികളെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും പ്രിയ ശ്രോതാക്കൾ അയക്കാറ്. ചില പരിഭവങ്ങളും അപൂർവമായി ചില തെറ്റുകളും നിങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അവയെല്ലാം ഞങ്ങളാൽ ആവും വിധം പരിഹരിക്കാനുള്ള പരിശ്രമം ഈ ഭാഗത്തു നിന്നുണ്ട്. പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അക്കാര്യവും വിശദമായി തന്നെ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഇതൊരു സംവാദവേദിയാണ് എന്ന് നമ്മൾ പലപ്പോഴായി പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കത്തുകളിലേക്ക് പോകാം.
1: വൈഗാ മനോജിന്റെ കത്താണ്. ചെറിയ പ്രായം മുതൽക്ക് തന്നെ ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ പ്രോഗ്രാം കേൾക്കാൻ തുടങ്ങും. കുറേ നാളുകളായി അവിടേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നു. കുറേ ആളുകൾക്ക് കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം എന്താണ് കിട്ടാത്ത എന്ന്.
2: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലാണ് ഒരുപക്ഷെ വൈഗ ശ്രമിച്ചിട്ടുണ്ടാവുക. വൈഗ പറഞ്ഞതുപോലെ ഒട്ടനവധി പ്രിയ ശ്രോതാക്കൾ, വർഷങ്ങളായി കാത്തിരിക്കുന്നവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ അവസരം കണ്ടെത്തുന്നുണ്ട്. അത്ര തന്നെ പേർക്ക് അവസരം കിട്ടാതെ പോകുന്നുണ്ട്. കാരണം 1 മണി മുതൽ 2 മണി വരെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പലപ്പോഴും തുറന്നു നോക്കാൻ പോലും പറ്റാത്ത അത്ര വിപുലമാണ്. എന്നുവെച്ച് ഞങ്ങൾ അവയെ അവഗണിക്കുന്നു എന്നല്ല, പലപ്പോഴും അതിൽ നിന്ന് ഏറ്റവും അർഹരായവരെ ഒരു നറുക്കെടുപ്പിലൂടെ എന്ന പോലെയാണ് കണ്ടെത്തുന്നത്. അപ്പോഴും കിട്ടുന്ന പലരും വർഷങ്ങളായി കാത്തിരിക്കുന്നവരാണ് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു. വൈഗയ്ക്കും അതുപോലൊരു അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയേറെ സന്ദേശങ്ങൾ ആകാശവാണിയെ തേടി എത്തുന്നത് പ്രിയ ശ്രോതാക്കളുടെ മനസ്സിൽ ആകാശവാണി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനുള്ള മഹനീയമായ സ്ഥാനം കൊണ്ടാണ് എന്നത് സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക് നിറപാതിരയ്ക്കും പുലർച്ചയ്ക്കുമൊക്കെ ലോകകപ്പ് കണ്ടൊരു കാലമുണ്ടായിരുന്നു. കാൽപന്ത് കളികളോട് താല്പര്യം കുറവൊന്നുമില്ല. അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് കളി കാണാൻ സാഹചര്യങ്ങൾ അനുവദനീയമല്ല എന്നിരിക്കെ കളിയുടെ ഗതിവേഗങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. പിറ്റേന്നത്തെ പത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്നാൽ കാൽപന്തോളം ശ്രോതാക്കൾക്ക് നൽകുന്നത് വിലപ്പെട്ട വിവരങ്ങളാണ്. ആകാശവാണി ലോകകപ്പിന്റെ വിശേഷങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത് സ്തുത്യർഹമാണ്. കത്തയച്ചിരിക്കുന്നത് യു ബാലഗോപാലൻ, പേരാമ്പ്ര.
2: എന്തായാലും കാൽപന്തോളം ഒരുപാട് ശ്രോതാക്കളെ ആകർഷിക്കുന്ന പരിപാടിയായി തുടരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അടുത്ത മെയിൽ ബോക്സിൽ ഒരുമിക്കുന്നതിന് മുൻപ് ലോകകപ്പിന്റെ ഫൈനൽ കഴിഞ്ഞിരിക്കും. കോഴിക്കോട് നിലയം തയ്യാറാക്കുന്ന പരിപാടി തൃശൂർ നിലയവും കണ്ണൂർ നിലയവും പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ പേരിലേക്ക് ഫുട്ബോളിൻ്റെ വിശേഷങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രിയ ശ്രോതാക്കളുടെ സ്വീകരണത്തിന് പ്രത്യേകം നന്ദി.
1: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
3: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അമ്പിളി കെ. ഞാൻ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ഇക്കണോമിക്സ് വിഭാഗം അധ്യക്ഷയാണ്. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ മേപ്പയ്യൂരാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന യാത്രയൊക്കെയാണ് ഞാൻ ദിൽസേ ദിൽതക് എന്നുള്ള പ്രോഗ്രാം കേൾക്കാനിടയായത്. ഖവാലിയോട് സ്നേഹം തോന്നാനും ഖവാലിയെക്കുറിച്ച് വളരെ ആധികാരികമായി അറിയാനും അത് അവതരിപ്പിക്കുന്ന ആ ഒരു സരസമായിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു രീതിയും നമ്മൾക്ക് അതിനോടൊരു ഒരു ആവേശം തോന്നുന്ന രീതിയിലുള്ള ഒരു അവതരണവും എന്നാൽ അതിൽ മുഴുകിക്കൊണ്ട് നമ്മളുടെ വേദനകൾ മറക്കാനും ഓരോ ഗായകരെ കുറിച്ച് അറിയാനും എനിക്ക് തോന്നുന്നു നമ്മൾക്ക് എന്താ പറയാ, ഒരു സ്ത്രീ എന്ന നിലയിൽ ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങള്, സ്ട്രെസ്, അതൊക്കെ റിലീവ് ചെയ്യാനും ഈ പ്രോഗ്രാം കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു
2: ജൂലൈ 12 കൃഷിദീപം പരിപാടി ശ്രദ്ധിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന് ചക്ക, കൂൺ എന്നിവയുടെ പ്രാധാന്യം കുറഞ്ഞ സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ സഹായകമായി എന്നാണ് പൊറേരി വിജയൻ ചാലിക്കരയിൽ നിന്ന് അയക്കുന്ന കത്തിലുള്ളത്. ആകാശവാണി ശ്രദ്ധിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കാർഷിക പരിപാടികൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഏറ്റവും നൂതനമായ അറിവ് പ്രിയ ശ്രോതാക്കളിൽ എത്തിക്കുക എന്ന മഹനീയ ദൗത്യമാണ് വയലും വീടും പോലുള്ള പരിപാടികൾ നിർവഹിക്കുന്നത്. അവയിലൂടെ പകർന്നു കൊടുക്കുന്ന അറിവുകൾ സാധാരണ മനുഷ്യരുടെയും കർഷകരുടെയും ജീവിതത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കുന്നവയാണ് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ചക്കയെക്കുറിച്ചുള്ള പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അത് പ്രമേഹം പോലുള്ള അസുഖങ്ങളുടെ നിയന്ത്രണത്തിനും ചികിത്സയിലും അതിനൊരു പങ്കുണ്ട് എന്നാണല്ലോ.
1: രാജനസ്കി തൂവക്കോടിന്റെ സന്ദേശമാണ്. ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എഴുത്തിന്റെ മികവിലും അവതരണ ശൈലിയിലും ഞങ്ങളും കൂടെ സഞ്ചരിക്കുന്നു. കേൾക്കുന്ന എല്ലാ വരികളിലും ഒരു വിഷ്വൽ

0: വേറിട്ട അനുഭവം ഉണ്ടാക്കുന്നു. അത് കേൾക്കുമ്പോൾ പലതും എനിക്ക് വരയ്ക്കണമെന്നുകൂടെ തോന്നുന്നു.
1: രാജൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്പൺ ഫോറത്തിൽ നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ വായനാ അനുഭവം പങ്കുവച്ചത് നന്നായി. വായിച്ച പുസ്തകങ്ങളും നേടിയ അനുഭവങ്ങളും എല്ലാം ഏതെല്ലാം തരത്തിൽ തന്നെ സഹായിച്ചു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമായി. കോഴിക്കോടിന്റെ സ്വന്തമായ എം ടി വാസുദേവൻ നായരെയും എസ് കെ പൊറ്റക്കാടിനെയും ഓരോ യാത്രയിലും ഓർത്തുപോയി എന്ന് പറയുന്നത് നന്മയുള്ള വാക്കാണ്.
0: ആരോഗ്യം അമൂല്യം പരിപാടിയെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര പറയുന്നു. ആരോഗ്യം സംരക്ഷിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, വാർദ്ധക്യം വളരെ സാവധാനമാക്കുക, ദീർഘായുസ് നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളിൽപ്പെട്ട ഒരു പ്രധാന വിഭാഗമായ രസായന ചികിത്സയെക്കുറിച്ച് 14-ാം തീയതി ഡോക്ടർ ബബിത കുമാരി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. 12-ാം തീയതി കഥാനേരത്തിൽ യു കെ കുമാരന്റെ മരിച്ച ശിവദാസൻ നായർ എന്ന കഥ പി നിഷ അവതരിപ്പിച്ചത് സത്യസന്ധനും നീതിമാനും പരോപകാരിയുമായ മരണപ്പെട്ട ഒരു സർക്കാർ ജീവനക്കാരന്റെ ദയനീയ

0: എന്ന് പറയുന്നത് നന്മയുള്ള വാക്കാണ്.
1: ആരോഗ്യം അമൂല്യം പരിപാടിയെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര പറയുന്നു. ആരോഗ്യം സംരക്ഷിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, വാർദ്ധക്യം വളരെ സാവധാനമാക്കുക, ദീർഘായുസ് നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളിൽപ്പെട്ട ഒരു പ്രധാന വിഭാഗമായ രസായന ചികിത്സയെക്കുറിച്ച് 14-ാം തീയതി ഡോക്ടർ ബബിത കുമാരി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. 12-ാം തീയതി കഥാനേരത്തിൽ യു കെ കുമാരന്റെ മരിച്ച ശിവദാസൻ നായർ എന്ന കഥ പി നിഷ അവതരിപ്പിച്ചത് സത്യസന്ധനും നീതിമാനും പരോപകാരിയുമായ മരണപ്പെട്ട ഒരു സർക്കാർ ജീവനക്കാരന്റെ ദയനീയാവസ്ഥ വരച്ചുകാട്ടി മൊയ്തീൻ കുഞ്ഞ് തന്നെയാണ് ഈ സന്ദേശവും അയച്ചിരിക്കുന്നത്.
0: കഴിഞ്ഞ 11-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ആരോഗ്യവാണിയിൽ ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഡോക്ടർ ജി രാകേഷ് കുമാറുമായി നടത്തിയ അഭിമുഖം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി തോന്നി എന്നെഴുതുന്നത് സുഷമ കണ്ണാടിക്കലാണ്. സുഷമ പറയുന്നത്, അപൂർവം ചില സ്ത്രീകൾക്കെങ്കിലും ഈ ഒരു കാലയളവിലുണ്ടാകുന്ന മാനസിക വിഷമതകളെ വീട്ടുകാരും ബന്ധുക്കളും മറ്റും ഒരു സാധാരണ വിഷയമായി നിസാരവൽക്കരിച്ച് കാണുന്നുണ്ട്. ഇത് ഗുരുതരമായ ഒരു മാനസിക പ്രശ്നമായും ശാരീരിക പ്രശ്നമായും അവർ അനുഭവിക്കുന്നു എന്ന സത്യം തുറന്നു കാട്ടുന്നതായി ജി രാകേഷ് കുമാറുമായുള്ള ആ അഭിമുഖം. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ പൊതുസമൂഹം മുഴുവൻ മനസ്സിൽ വെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഗർഭിണികളാകുന്ന സ്ത്രീകളുടെ വീട്ടുകാരും ഭർതൃവീട്ടുകാരും നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇത്തരം വിഷയങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും സുഷമ എഴുതുന്നു.
1: 7-ാം തീയതി രാവിലെ പ്രക്ഷേപണം ചെയ്ത ഓപ്പൺ ഫോറം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി. അഡ്വക്കേറ്റ് ടി ബി ശെൽവരാജ് നൽകിയ ഒട്ടേറെ വിവരങ്ങൾ, പണ്ടുകാലത്തെ കോഴിക്കോടൻ നഗരവും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായ അനുബന്ധ കാര്യങ്ങളുമെല്ലാം തെല്ലു ഉത്സാഹത്തോടെ കേട്ടപ്പോൾ ഏറെ ആവേശമുണർത്തിയ അറിവുകളായിരുന്നു. അവസാന ഭാഗങ്ങളിൽ കേട്ടത് ആ കാലത്ത് തീക്കെടുത്താൻ ഉപയോഗിച്ചിരുന്ന വെള്ളം നിറച്ചുവച്ച പാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ആ കാര്യങ്ങളെല്ലാം വിലപ്പെട്ട അറിവുകൾ തന്നെയായിരുന്നു. അന്നത്തെ ഓപ്പൺ ഫോറം പരിപാടിക്ക് പ്രത്യേകം നന്ദി. ഒപ്പം വിവരങ്ങൾ നൽകിയ അഡ്വക്കേറ്റ് സെല്ലുരാജനും നന്ദി.
0: തെരുവിന്റെ കഥ എന്ന പരിപാടിയിൽ തന്നെ പ്രക്ഷേപണം ചെയ്ത കോഴിക്കോട് മൂന്നാലിങ്കലുള്ള ധനേഷ് പങ്കുവച്ച അനുഭവങ്ങൾ വളരെ ശ്രദ്ധേയമായി തോന്നി. ആദ്യകാലത്ത് ആംഗ്ലോ ഇന്ത്യൻ സമൂഹം തിങ്ങിപ്പാർത്തിരുന്ന ആ പ്രദേശത്തെക്കുറിച്ചും അവരുടെ ആഘോഷ രീതികളെക്കുറിച്ചും അന്നത്തെ മനുഷ്യരുടെ താല്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം തന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞത് പഴയകാലത്തെ ഒന്നുകൂടി മനസ്സിൽ കാണാൻ പ്രേരിപ്പിക്കും വിധമായിരുന്നു. ഇത്തരം അനുഭവ വിവരണങ്ങൾ ആകാശവാണിയിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്കും എന്റെ പഴയകാലമാണ് ഓർമ്മ വരുന്നത്. കഥ അയച്ചിരിക്കുന്നത് കക്കോടിയിൽ നിന്ന് ബാലൻ എം സി.
1: ഫിഫ ലോകകപ്പ് തുടങ്ങിയത് മുതൽ എല്ലാ ദിവസവും കാലത്ത് 6:45 പ്രാദേശിക വാർത്തയിൽ പാതിരാത്രിയിലും പുലർച്ചയിലുമെല്ലാം നടക്കുന്ന കളിയുടെ വിവരങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ ശ്രോതാക്കൾക്ക് പകർന്നു തരുന്ന സുരേഷ് എടപ്പാളിനും ഒപ്പം ആകാശവാണിക്കും ആശംസകൾ അറിയിക്കുന്നു നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: ജൂലൈ 7-ാം തീയതി രാത്രി 9:30 നവീനും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങൾ കേട്ടു, തൃപ്തിയടഞ്ഞു. മഹാഭാരത കഥയിലെ ഏടുകളായിരുന്നല്ലോ പ്രമേയം. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള തർക്കത്തിൽ മാധ്യസ്ഥ്യം വഹിക്കുന്ന ശ്രീകൃഷ്ണന്റെ നിറമാർന്ന ചിത്രം ആ കലാരൂപത്തിൽ കൂടി ദർശിക്കുവാൻ കഴിഞ്ഞു. കഥ വളരെ സാവധാനത്തിലേ ഗ്രഹിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ക്ഷമ, കാത്തിരിപ്പ് എന്നിവ ഇത്തരം കലകൾ ആസ്വദിക്കുമ്പോൾ അവലംബിക്കണമല്ലോ. സമയബന്ധിതമായി ഞാൻ കഥകളി പദങ്ങൾ കേൾക്കാറുണ്ട്. ആകാശവാണി, ദൂരദർശൻ ഇവയിൽ മാത്രമാണ് കഥകളി, ഓട്ടൻതുള്ളൽ, കോൽക്കളി, പാഠകം, മാർഗംകളിപ്പാട്ട്, അറബനമുട്ട്, ദഫുമുട്ട്, കുത്തിയോട്ടം, തോൽപ്പാവക്കൂത്ത്, വടക്കൻപാട്ട് മുതലായ കലാരൂപങ്ങൾ കേൾക്കാനും കാണാനും കഴിയുന്നത്. എം കെ രാധാകൃഷ്ണൻ കാക്കൂരിൽ നിന്നാണ് ഈ കഥ അയച്ചിരിക്കുന്നത്.
1: ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. കഥകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673-03-2.
1: വാട്സ്ആപ്പ് നമ്പർ 9400-22-4440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: 2027 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി വേണുഗോപാൽ പാടിയത് ചിത്രം മരിക്കുന്നില്ല ഞാൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ്.

0: വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു, നിർത്ത്!
2: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂൾ ആകൂ.
3: ഇനി കേൾക്കാം കാനേഷ് പോനൂരിൻ്റെ വരികൾക്ക് ജേസൺ ജയനായർ ഈണം പകർന്ന ഗാനം. നസ്നിൻ, രാകേഷ് ബ്രഹ്മാനന്ദൻ എന്നിവർ പാടിയത്. ചിത്രം ആനച്ചന്തം.

0: അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82nd പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. ബാനർ കെട്ടിയും കൊടി കെട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശ ഭരണവാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. CBSE 10th class 2 ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിനു നേരെ ഇറാന്റെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം. ഒരു സൈനികനെ കാണാതായി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിലെ ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫേ പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: റിയൽ എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതി ജാസി ഗിഫ്റ്റ് ഈണമിട്ട ഗാനം. അഖില ആനന്ദും ജാസി ഗിഫ്റ്റും പാടിയത്. ചിത്രം അശ്വാരൂഢൻ.

0: കോട്ടക്കൽ ആര്യവൈദ്യശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമേ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ് സീഹൽ ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായി റോഡ് കോഴിക്കോട്.
1: ഫോൺ 9188920156
0: 0495230266.
2: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: മീനത്തിൽ താലിക്കെട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ഔസേപ്പച്ചൻ്റെ സംഗീതം. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം എന്ന നിലയിൽ യാത്രയ്ക്ക് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. നാളെ ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെൻറ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനാണ് സർവകക്ഷി യോഗം. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82 പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യമന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയിൽ പങ്കാളികളായി. രാജ്യത്തുടനീളം 15,000-ത്തിലധികം സ്ഥലങ്ങളിൽ സൈക്കിൾ ഓടിച്ച് ആരോഗ്യ പ്രവർത്തകർ പ്രചാരണ പരിപാടിയിൽ ഒപ്പം ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൺഡേ ഓൺ സൈക്കിൾ മുന്നേറ്റത്തിന് കരുത്തേകിയെന്ന് മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ മോസ്കോയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. റഷ്യയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഉക്രൈൻ സൈന്യം നിരന്തരം വ്യോമാക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തിന് 5 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് പ്രത്യാക്രമണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവെക്കാം. റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിൻ്റെ മണ്ണിൽ കർഷകൻ്റെ കണ്ണീര് വീഴ്ത്തരുതെന്നാണ് ഗവൺമെൻറ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യ

വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആലപ്പുഴ ഗവൺമെൻറ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദീർഘകാല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. പോരായ്മകൾ പരിഹരിക്കാനും ജീവനക്കാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്താനും പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ആശുപത്രിയുടെ പ്രവർത്തനം വിലയിരുത്താൻ 6 മാസത്തിലൊരിക്കൽ സന്ദർശിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം, മെഡിക്കൽ കോളേജ് ജീവനക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് കർശനമായി നിരോധിച്ചതായും അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാസംഘത്തിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ 16 സെപ്റ്റംബർ വരെയാണ് വള്ളസദ്യ. 2 മാസത്തിനിടെ സംസ്ഥാന ഗവൺമെൻറ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തിയതായി ജനറൽ സെക്രട്ടറി പി എം എസ് സലാം കോഴിക്കോട്ട് പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി തുടങ്ങിയെന്നും പാർട്ടി മന്ത്രിമാർ മികച്ച പ്രകടനം നടത്തുന്നതായും യോഗം വിലയിരുത്തി. പി എം ശ്രീ വിഷയത്തിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് കഴിഞ്ഞ ഗവൺമെൻറാണ് ഉത്തരവാദിയെന്നും പി എം എസ് സലാം അഭിപ്രായപ്പെട്ടു. 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടുത്താത്തവർക്ക് മറ്റന്നാൾ മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിന് www.sc.kerala.gov.in വെബ്സൈറ്റിലൂടെ ഓൺലൈനിൽ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും അപേക്ഷകൾ ഓൺലൈനിൽ നൽകാം. എന്നാൽ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിൻ്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കണ്ണൂർ ജില്ലയിലെ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം പകരുന്നതിന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജിൻ്റെ നേതൃത്വത്തിൽ ഫീൽഡ് പരിശോധന നടത്തി. ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏതാനും വീടുകളിലാണ് എന്യൂമറേറ്റർമാർക്കൊപ്പം ജില്ലാ കലക്ടർ എത്തിയത്. സെൻസസിൻ്റെ ഭാഗമായ ആദ്യഘട്ട എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2 നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകളിൽ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പാസഞ്ചർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. 100-ലധികം പഴക്കമേറിയ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു. സമൂഹത്തിൽ മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കാനും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും കോഴിക്കോട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മത സാമുദായിക സൗഹാർദ്ദ മൈത്രി യോഗം ചേർന്നു. പ്രാദേശിക തലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ സമാധാന സമിതികൾ അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക മത നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പോലീസ് റവന്യൂ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. ജലജന്യ രോഗങ്ങൾ തടയാൻ 2259 കിണറുകൾ ക്ലോറിനേഷനും 386 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 106 വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഇംഗ്ലണ്ടിൻ്റെ ജയം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം

നേടി പരമ്പര സമനിലയിലാക്കി. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ഇതോടെ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം 3 53 കിലോ 57 കിലോ വിഭാഗങ്ങളിൽ ഇന്ത്യ 2 വെള്ളി മെഡലുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ജപ്പാൻ്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ ടൂർണമെൻറ്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. പരിശോധനയ്ക്കായി OMR ഷീറ്റുകൾ സമർപ്പിക്കുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കർശന മുന്നറിയിപ്പ് നൽകി. അടുത്തിടെ സമർപ്പിച്ച ചില OMR ഷീറ്റുകൾ വ്യാജമോ നിർബന്ധ ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതോ ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരാതികളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കാൻ ഏജൻസി തീരുമാനിച്ചിരുന്നു. പരിശോധനയ്ക്കായി യഥാർത്ഥ OMR ഷീറ്റുകൾ മാത്രം സമർപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സാമൂഹിക മാധ്യമത്തിലൂടെ ഏജൻസി നിർദ്ദേശം നൽകി. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്തെ പട്ടികജാതി സമൂഹത്തിൻ്റെ വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VC ബിനീഷ് ആവശ്യപ്പെട്ടു. പട്ടികജാതി മോർച്ച കോഴിക്കോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത ചേർത്തലയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ട് 19 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പുനലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് കൊണ്ടുവന്ന JCBയിൽ ഇടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അടുത്ത പ്രദേശങ്ങൾക്കും മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
3: അല്ല, അറിഞ്ഞില്ലേ, മഹിജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
4: മഹിജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
3: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
4: മഹിജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മഹിജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. വിപണിയിൽ സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ
6: ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ

0: കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
3: ബുദ്ധു, നിർത്ത്!
2: ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
3: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
2: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ.
5: ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
6: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
5: മൈജി ഹോം ഫെസ്റ്റ്
6: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ും ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. TNC അപ്ലൈ.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
3: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ. സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താന ലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
5: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബ്ബിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
6: ഞാൻ ദിയാശ്രീ മാധവ്, എന്നോടൊപ്പം വേദ ജിനേഷ്, ആത്മയാപി, അദ്വിക ആർട്ടി, ആദി സുധീഷ്, അദ്വൈത് സുധീഷ്, AR ലക്ഷ്മി, മിലൻ കൈലാസ് എന്നിവരും ചേരുന്നു. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ചൊല്ലുന്നത് ആത്മയ, ദിയ, വേദ.

ചിത്രം, അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തെന്ന് അച്ചടിച്ചിങ്ങനെ വച്ചതമ്മേ. കണ്ടിരുന്നോ അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം?

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി അദ്വൈത് സുധീഷ്, അതീ സുധീഷ് എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടാണ്
2: നാരായണൻ മകനെ. സത്യനെ സത്യപ്പെരിയവനെ തപം ചെയ്യും ചന്ദ്രാദിത്യ, തിരുചടയിൽ പള്ളി കൊള്ളുന്നോരു ആദിത്യ ഭഗവാനും ശ്രീബോധി നല്ലമ്മക്കൊണ്ടും പാടിയാടി സ്തുതിപ്പാൻ ദൈവത്തിരുവർഗൻ വിടകൊണ്ടടിയൻ.

0: ആടു ശങ്കര തിരുമകനെ അനവരാടും അമ്പലത്തിൽ ആടു ശങ്കര തിരുമകനെ ആടു ശങ്കര തിരുമകനെ ആടു ശങ്കര തിരുമകനെ
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: തുടർന്ന് ഒരു കന്നഡ പദ്യം കേൾക്കാം. ആലപിക്കുന്നത് ദിയാശ്രീ മാധവ്. സദസ്സിരേഖി നമസ്കാര. ഈ പദ്യ ഭഗവന്തു ലക്ഷ്മീശ കവ്യ ജയമിനി ഭാരതി വിനായക കൊള്ളലാക്കിത്തെ ദുഷ്ടബുദ്ധി ആജ്ഞയത്തെ ചെണ്ടാലറു ചന്ദ്രഹാസനൊരു കായിക വെട്ടുപർവ സന്നിദേശ ഈ കുന്തളീന്ദ്രങ്കി സുതരില്ല രാജമനകേകാധിപത്യമാകീർത്ത പുതു മുന്തിപം ഭൂകാന്തനാദപം ഘടാ വിപ്രരിന്ദനുടി തപ്പതു എന്നാത്മജർക്കി പേക്കാത സമ്പദം പയ്യലാക്കി പോപ്പുതെന്താക്കുമതി വേറൊന്തുപായമം ചിന്തിസി ഭയാകാര തുടല ചെണ്ടാലറം കരസി

മാതുടം കുറുപതൻ തെനക്കെ തോർപ്പുതെന്തു ആ നരേന്ദ്രന മന്ത്രി ബിസസി തുടേ പശു കാത്തകളാടു തിക ശിശുവനു ഹീനതയതിന്ത പിടിതെറ്റി കൊണ്ടു ഇത് ഭയാനക തുളന്തു കുല

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി ആത്മയ പി അവതരിപ്പിക്കുന്ന ലളിതഗാനം
2: പഞ്ചതന്ത്രം കഥ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അവസാനമായി ഒരു കവിത കൂടി, എൻ്റെ ഉണ്ണി. രചന ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. ആലപിക്കുന്നത് മിലൻ കൈലാസ്.

ഓടിയെത്തും ഒരു തുള്ളി പുതുമഴയെങ്ങാനും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയുമച്ചൻ. അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു. മണ്ണപ്പം ചുട്ടു കളിക്കാൻ പാടില്ല.

0: കണ്ടു രസിക്കുവാൻ, മീനുകളോടൊന്നു മിണ്ടിടുവാൻ. പാടത്തു പോയെന്നു പട്ടം പറപ്പിക്കാൻ, പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രേ.
1: ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബ്ബിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 9:30. ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബ്ബിലെ കൂട്ടുകാർ

0: അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 9:30.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
3: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
4: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
4: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് രഹേ ഹോ.
5: മൈ സോച് രഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ഭി ഭേജാ ഹൈ.
4: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
5: सच?
4: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
5: समझ गया.
6: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
7: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
6: മൈ ജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ, ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
7: മൈ ജി ഹോം ഫെസ്റ്റ്.
8: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
7: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
6: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
7: ഉണ്ടല്ലോ.
6: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
7: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82nd പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. ബാനർ കെട്ടിയും കൊടികെട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. CBSE 10th ക്ലാസ് 2nd ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.

0: digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിനു നേരെ ഇറാന്റെ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം. ഒരു സൈനികനെ കാണാതായി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിലെ ടൂർണമെന്റ് ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. FM പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക്.
1: കോട്ടക്കൽ ആര്യവൈദ്യശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
2: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
2: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമേ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീഹൽ ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായി റോഡ് കോഴിക്കോട്.
2: ഫോൺ 9188920156
1: 0495230266.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
6: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
5: മൈജി ഹോം ഫെസ്റ്റ് July 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
8: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
7: അതെന്താ മാഷേ?
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
5: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
6: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
5: മൈജി ഹോം ഫെസ്റ്റ്
6: July 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: Crescent Builders proudly presents its 26th residential project, Sterling Crescent Luxury Homes at Thondayar Junction, Kozhikode.
3: In the heart of the city, with premium 2 and 3 BHK residences in a contemporary G+ 20 floor signature project.
2: In the heart of lifestyle, with an exclusive podium for recreation.
3: In the heart of connectivity, closer to cyber parks, leading schools, hospitals and malls.
2: Sterling Crescent, in the heart of life.
3: Call 9744-999-888.
2: Crescent Builders, preferred trust.
4: ഖവാലി, ദിൽ കോ സുകൂൻ ഔർ റൂഹ് കോ ജുനൂൻ ദേനേ വാല സംഗീത്. പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഖവാലിയെ കുറിച്ചുള്ള പരിപാടിയുടെ തുടർ അധ്യായം കേൾക്കാം നമുക്കിന്ന്. ഖവാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് അവതരിപ്പിക്കുന്നവരും കേൾക്കുന്നവരും തമ്മിലുള്ള ആത്മീയ ബന്ധമാണ്. ആത്മീയതയ്ക്ക് പ്രാധാന്യമുള്ള ഈ ആലാപന രീതി തന്നെ ആശയപരമായി പല മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നതായി കാണാം. അതിൽ ഏറ്റവും പരമപ്രധാനമായത് ഹംദാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് ഹംദ് ഖവ്വാലികൾ എന്നറിയപ്പെടുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവവും കരുണയും സ്നേഹവുമെല്ലാം പലതരത്തിൽ ഇത്തരം ഖവ്വാലികൾ അടയാളപ്പെടുത്തുന്നതായി കാണാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് ഹംദ് ഖവ്വാലികൾ എന്നറിയപ്പെടുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവവും കരുണയും സ്നേഹവുമെല്ലാം പലതരത്തിൽ ഇത്തരം ഖവ്വാലികൾ അടയാളപ്പെടുത്തുന്നതായി കാണാം. ഹംദ് ഖവ്വാലികൾ തങ്ങളെ ദൈവസമീപസ്ഥരാക്കുന്നു എന്ന് ആലാപകരും കരുതുന്നു.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഹംദ് ഖവ്വാലികൾ തന്നെ ആബിദ് മഅബൂദ് അഥവാ അടിമ ദൈവം എന്ന രീതിയിലും, ആഷിഖ് മാഷൂഖ് അഥവാ പ്രണയി പ്രണയഭാജനം എന്ന രീതിയിലും അവതരിപ്പിക്കപ്പെട്ടതായി കാണാം. തന്നിൽ നിന്നന്യമായ ഒന്നാണ് ദൈവമെന്ന നിലയ്ക്കും, തന്നിൽ ദൈവത്തിൻ്റേതല്ലാതെ യാതൊന്നുമില്ലെന്ന ഏകസത്താ ബോധത്തിൻ്റെ അവസ്ഥയിലും, ദൈവത്തെ പ്രണയിയായി കണ്ട് സംസാരിക്കുന്ന അർത്ഥത്തിലും ഹംദിൽ പ്രയോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഓരോ സമീപനത്തിലെയും ഭാഷകൾക്കും സ്വാഭാവികമായും വ്യത്യാസമുണ്ടെന്ന് കാണാം. ഓരോ സൂഫി ധാരകളുടെയും ആശയങ്ങളായിരിക്കും ഈ ഗാനങ്ങളുടെ ഉള്ളടക്കം എന്നതിനാൽ, സാധാരണ പണ്ഡിതർ ദൈവനിന്ദ ആരോപിച്ചേക്കാവുന്ന തരത്തിലുള്ള രചനകൾ വരെ ഈ വിഭാഗത്തിൽ കണ്ടേക്കാം.

നഅത്ത് വിഭാഗത്തിൽപ്പെട്ട ഖവ്വാലികളുണ്ട്. പ്രവാചക കീർത്തനമാണ് അതിന്റെ ഉള്ളടക്കം. മുഹമ്മദ് നബിയെക്കുറിച്ച് മദ്ഹ് പറച്ചിലും മറ്റുമായി നഅത്ത് വിഭാഗങ്ങളിലുള്ള രചനകൾ സജീവമാണ്. പ്രവാചകനെ പ്രപഞ്ചത്തിന്റെ പ്രകാശമായും ആദിപ്രകാശമായും ഭേദങ്ങൾക്കതീതമായ കരുണയായും അടയാളപ്പെടുത്തുന്ന രചനകൾ വരെ ഇങ്ങനെ കാണാം.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: മനാഖിബ് ഖവ്വാലികളാണ് മറ്റൊന്ന്. ആത്മീയ ഗുരുക്കളെ കുറിച്ചാണ് ഇത്തരം ഖവ്വാലികൾ സംസാരിക്കുക. ചിഷ്തി സിൽസിലയിലാണ് ഖവ്വാലിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്.

0: ഖവ്വാലി, ദിൽ കോ സുകൂൻ ഔർ റൂഹ് കോ ജുനൂൻ ദേനേ വാല സംഗീത്, തയ്യാറാക്കിയത് ഷെബീർ റാരങ്ങോത്ത്.
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
4: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
6: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്. കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: കേൾക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: നമസ്കാരം ശ്രോതാക്കളെ, യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9400224440.

യു ആർ ചോയ്സിലെ ആദ്യഗാനം അൻവർ എന്ന ചിത്രത്തിൽ നിന്ന്. ശ്രേയാ ഘോഷാൽ, നവീൻ അയ്യർ, ശബരി, റഫീഖ് അലം എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സിൽ അടുത്ത ഗാനം ദീപസ്തംഭ മഹാസ്ഥിരം എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസും രാധിക തിലകും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഇണമൊരുക്കിയത് മോഹൻ സിതാര. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആലപ്പുഴ കാവുങ്കലിൽ നിന്ന് അജിതയും കുടുംബവും.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ബാബു ചിറ്റാരിപ്പറമ്പ് ആവശ്യപ്പെട്ടതാണ്. ചിത്രം വേനൽക്കിനാവുകൾ. ഓയൻവിയുടെ വരികൾ, വിദ്യ എൽ വൈദ്യനാഥന്റെ സംഗീതം.

0: നഗരമേ നന്ദി എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സ്വർണ വാസുദേവൻ സിവിൽ സ്റ്റേഷനിൽ നിന്ന്.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്. ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി.

0: സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം ബ്രാൻഡ് പാവങ്ങാട് കോഴിക്കോട്.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
7: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
6: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82-ാം പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3-ന് ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28-ന് സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. ബാനർ കെട്ടിയും കൊടികെട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12-ന് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് digilocker.gov.in എന്ന ലിങ്ക് വഴി ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം. ഒരു സൈനികനെ കാണാതായി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിലെ ടൂർണമെന്റ് ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക്.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ,

വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 മുതൽ 30 വരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്കു ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 31 സൂപ്പർവൈസർ, ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, വയനാട്, കോഴിക്കോട്, 673008 എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0495-2351-403 എന്ന നമ്പറിലോ 7025692560 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

അഗ്നിവീർ വായു റിക്രൂട്ട്മെന്റിനായി ജൂലൈ 26 രാത്രി 11 വരെ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ രജിസ്റ്റേർഡ് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. https://iaf recruitment.edsil.

0: .co.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ നടത്താം. സെപ്റ്റംബർ 22-23 തീയതികളിൽ ഓൺലൈൻ പരീക്ഷകൾ നടത്തും. ഫോൺ 9531-53233-04-842-7010. മറ്റൊരു നമ്പർ 9884-31093. ഇമെയിൽ IAF recruitment@edcil.co.in.
1: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

കൊച്ചു വണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മോൾഡോവ, വടക്കൻ മാസിഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് മത്സരം കാണാൻ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മാൾഡോവ, വടക്കൻ മാസിഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മോൾഡോവ പ്രസിഡന്റ് മയ്യ സന്തുവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൗപദി മുർമു കാണും. മോൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാസിഡോണിയയിൽ ആയിരിക്കും. വടക്കൻ മാസിഡോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൗപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, IT അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ 23 മുതൽ 25 വരെ ദ്രൗപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൗപദി മുർമു കാണും. 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യങ്ങൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്താൻ വിവിധ മാർഗ്ഗങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗാണ് യോഗത്തിന്റെ അധ്യക്ഷൻ. കേന്ദ്രമന്ത്രി കിരൺ റിജു, രാജ്യസഭാ സഭാ നേതാവ് JP നദ്ദ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സ്വാതന്ത്ര്യസമര സേനാനിയും വിപ്ലവകാരിയുമായ മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനാണ് മംഗൾ പാണ്ഡെ ജീവൻ ബലിയർപ്പിച്ചതെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മംഗൾ പാണ്ഡെയുടെ ധൈര്യവും പരമമായ ത്യാഗവും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനബോധം നിറയ്ക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആ ധീരദേശാഭിമാനിയുടെ ദേശസ്നേഹവും ധീരതയും വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു. ജമ്മുകശ്മീരിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ സാഹചര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ചർച്ച ചെയ്തു. ദുരിതബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് അമിത്ഷാ ഇരുവരെയും അറിയിച്ചു. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82-ാം പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യമന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയിൽ പങ്കാളികളായി. രാജ്യത്തുടനീളം 15,000-ത്തിലധികം സ്ഥലങ്ങളിൽ സൈക്കിൾ ഓടിച്ച് ആരോഗ്യപ്രവർത്തകർ പ്രചാരണ പരിപാടിയിൽ ഒപ്പം ചേർന്നത്

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൺഡേ ഓൺ സൈക്കിൾ മുന്നേറ്റത്തിന് കരുത്തേകിയെന്ന് മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആദ്യഘട്ടം ആലപ്പുഴയിലും തുടർന്ന് മറ്റ് ആശുപത്രികളിലുമാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിപിടിച്ച് ആശുപത്രികൾ രാഷ്ട്രീയ പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലേബൽ വേണ്ടെന്നും ഇടതുകൈ കൊടുക്കുന്നത് വലതുകൈ അറിയരുത് എന്ന തരത്തിലാവണം അന്നദാനമെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കൊടിമരച്ചുവട്ടിൽ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് തെളിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ഇന്ന് 10 പള്ളിയോടങ്ങൾക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് LDF കാലത്തും പവർകട്ട് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇത്തവണ പവർകട്ട് കാരണം ലോകകപ്പ് മത്സരം കാണുന്നതിന് തടസ്സമുണ്ടാവില്ലെന്നും മന്ത്രി കണ്ണൂരിൽ അറിയിച്ചു. പകൽ മിച്ചം വരുന്ന സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയത്തിന്റെ പ്രവർത്തനം കാസർകോട് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: 125 MW ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KCB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് രാപ്പകൽ പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്. ട്രാൻസ്ഫോർമറുകളും സ്റ്റോറേജ് ബാറ്ററികളും എത്തിത്തുടങ്ങി. ഇവ സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളും നിലയത്തിന്റെ കെട്ടിട പണിയും പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ ഏറ്റവും വലുതുമായ ബാറ്ററി സംഭരണ സംവിധാനങ്ങളിൽ ഒന്നുമാണ് ഈ പദ്ധതി.
0: 2 മാസത്തിനിടെ സംസ്ഥാന ഗവൺമെന്റ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തിയതായി ജനറൽ സെക്രട്ടറി PMS സലാം കോഴിക്കോട്ട് പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി തുടങ്ങിയെന്നും പാർട്ടി മന്ത്രിമാർ മികച്ച പ്രകടനം നടത്തുന്നതായും യോഗം വിലയിരുത്തി. PM വിഷയത്തിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് കഴിഞ്ഞ ഗവൺമെന്റാണ് ഉത്തരവാദിയെന്നും PMS സലാം അഭിപ്രായപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഇംഗ്ലണ്ടിന്റെ ജയം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരമായതിനാൽ കായികപ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മന്ത്രി N ഷംസുദ്ദീനാണ് ഇക്കാര്യം അറിയിച്ചത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം PV സിന്ധുവിന്. ഫൈനലിൽ ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. ടോക്കിയോയിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സിന്ധു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 kg വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7 വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. ചൊവ്വാഴ്ച വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. ചിത്രരചനാ മത്സരം, സ്വയം പ്രതിരോധം തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി ഏറ്റവും പ്രാധാന്യം ഏറെയുണ്ട്.
0: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 മരിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. ദേശീയപാത 16 സത്താറാവു ജംഗ്ഷന് സമീപമാണ് അപകടം. ദേശീയപാത ചേർത്തലയിൽ KSRTC ബസ്

അപകടത്തിൽപ്പെട്ട് 19 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പുനലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് കൊണ്ടുവന്ന JCB ഇടിക്കുകയായിരുന്നു. കോഴിക്കോട് പാളയത്ത് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി. പാളയം സ്വദേശി ബിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മാൾഡോവ, വടക്കൻ മാസിഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് മത്സരം കാണാൻ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

2026 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പോർട്ടലിൽ ലഭ്യമായ നിശ്ചിത മാതൃകയിലുള്ള എല്ലാ വിവരങ്ങളും നാമനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ശ്രദ്ധേയവും പ്രചോദനാത്മകവുമായ നേട്ടങ്ങൾ വിവരണാത്മകമായി വ്യക്തമായി എടുത്തു പറയേണ്ടതുമാണ്. നേട്ടങ്ങളെക്കുറിച്ചുള്ള അനുബന്ധ രേഖകളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യത മാനദണ്ഡങ്ങളും മറ്റ് വിശദാംശങ്ങളും www.dep.wd.gov.in ലും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലും ലഭ്യമാണ്.

മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രോജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജില്ലാ നിർമ്മിതി കേന്ദ്രം സിവിൽ സ്റ്റേഷൻ മലപ്പുറം. 6 PIN 6765. കൂടുതൽ വിവരങ്ങൾക്ക് 0483273594 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 1 മണി. എഫ് എം പ്രധാന വാർത്തകൾ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് എൽ ഡി എഫ് കാലത്തും പവർകട്ട് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇത്തവണ പവർകട്ട് കാരണം ലോകകപ്പ് മത്സരം കാണുന്നതിന് തടസ്സമുണ്ടാവില്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ ഫുട്ബോൾ ഫൈനൽ മത്സരം ആയതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീനും റോജി എം ജോണുമാണ് ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രികളിൽ രാഷ്ട്രീയ പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലേബൽ വേണ്ടെന്നും ഇടത് കൈ കൊടുക്കുന്നതിന് വലത് കൈ അറിയരുത് എന്ന തരത്തിലാവണം അന്നദാനമെന്നും മുരളീധരൻ ആറന്മുളയിൽ അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കൊടിമരച്ചുവട്ടിൽ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് തെളിയിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. ദേശീയപാത 16 സത്താറാവു ജംഗ്ഷന് സമീപമാണ് അപകടം. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കണ്ണൂർ 7 വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. ചൊവ്വാഴ്ച വരെ ആണ് ഫെസ്റ്റ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ വീണ്ടും 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം ശ്രോതാക്കളെ, ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് അയയ്ക്കുക. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യും. വാട്സപ്പ് നമ്പർ ഇതാണ്: 9400224440. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി: 9400224440. ഗാനോത്സവത്തിലെ ആദ്യ ഗാനം ദേവദൂതൻ എന്ന ചിത്രത്തിൽ നിന്ന്. ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം,
1: ആ നമസ്കാരം,
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ദേവദാസ്.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ? സ്ഥലം എവിടെയായിരുന്നു?
1: നല്ല വിശേഷമാണ്.
0: ആ സ്ഥലം എവിടെയാണ്?
1: സ്ഥലം ഇവിടെ കോഴിക്കോട്.
0: കോഴിക്കോട്. ആ മുന്നേ വിളിച്ചിട്ടുണ്ടോ നമ്മുടെ ഗാനോത്സവത്തിലേക്ക്?
1: ഇല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം പിന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല.
0: ഇല്ല അല്ലേ. ആ പിന്നെ വീട്ടിലാരൊക്കെയാണുള്ളത്?
1: വീട്ടിലെ ഭാര്യ, അമ്മ, ഭാര്യൻ്റെ അമ്മ, ഞങ്ങൾ നാലാള്.
0: നാലാളാണ് അല്ലേ. ജോലി എന്തായിരുന്നു?
1: ജോലി പെയിന്റിംഗ്.
0: അപ്പം റേഡിയോ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ?
1: ഓ, അങ്ങനെ പിന്നെ ജോലിസ്ഥലത്തു നിന്ന് കിട്ടില്ല, എന്നാൽ പിന്നെ വീട്ടിൽ വന്നാൽ റേഡിയോയിലാണ് നമ്മുടെ പരിപാടി.
0: ആണല്ലേ. ചാ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് നമ്മുടെ ഗാനോത്സവത്തില്?
1: ഉണ്ണികളെ ഒരു കഥ പറയാനുള്ള സിനിമയിലെ
0: യേശുദാസ് പാടിയത്.

0: അല്ലേ?
1: ആ മോഹൻലാൽ പാടുന്ന പാട്ട്.
0: ആ അപ്പൊ നമുക്ക് ഈ ഗാനം വെക്കാം. വീട്ടുകാരുടെ കല്യാണം പറഞ്ഞോളൂ, ഇനിയും വിളിക്കാം.
1: ഓ എല്ലാവരോടും അന്വേഷണം പറയാം.
0: വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.
1: ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം.

0: സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഹലോ, നമസ്കാരം.
4: ഹലോ, ആ നമസ്കാരം.
2: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
2: പേരെന്തായിരുന്നു വിളിക്കുന്ന ആളുടെ? എന്താണ്
4: എന്റെ പേര്? ബിജു എന്നാണ്.
2: ജനസ്ഥലം എവിടെയാണ്?
4: എന്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല, ഞാനിവിടെ കോഴിക്കോട് ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ്. എന്റെ സ്വന്തം സ്ഥലം ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന സ്ഥലം.
2: ആണോ? ഓക്കെ.
4: വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടില് എനിക്ക് ഇപ്പൊ വൈഫുണ്ട്, പിന്നെ എനിക്ക് അച്ഛനും അമ്മ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പ്രൊഫഷണൽ ഒരു മ്യൂസീഷ്യനാണ്.
2: ആണോ, വളരെ സന്തോഷം.
4: ഞാനിപ്പോ നിലവില് ഇവിടെ കോഴിക്കോട് ആസ്റ്റർ മിൻസിന്റെ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ മ്യൂസിക് തെറാപ്പിയുടെ വർക്ക് ചെയ്യുന്നു.
2: ആണല്ലേ.
4: എന്റെ ഫ്രണ്ട്സ് ആണ് നമ്മുടെ ബേണി ഇഗ്നീഷ്യസ്, അവിടെ ജി ശ്രീറാം സാറ്, മറ്റു സാറുമാരെല്ലാം നമ്മുടെ
2: സുഹൃത്തുക്കളാണ്. മ്യൂസിക് വലയങ്ങളാണ് അല്ലേ?
4: എനിക്ക് ആകാശവാണിയായിട്ട് ബന്ധമുണ്ട്. ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിലൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ
2: പോവാറുണ്ട്. കാലിക്കറ്റ് വന്നിട്ടുണ്ടോ?
4: കാലിക്കറ്റ് വന്നിട്ടില്ല, തിരുവനന്തപുരം ആകാശവാണിയിലൊക്കെ. കാലിക്കറ്റ് പറ്റേ ബീച്ചിന്റെ അടുത്തല്ലേ?
2: അതെ അതെ, ബീച്ചില്, നമ്മുടെ ബീച്ചില്.
4: ആ, ജെ ഡി ടി. എനിക്കറിയാം, ഞാൻ അവിടെ പഠിച്ച സ്കൂൾ ഇവിടെ മോഡേണിലാണ്, ഇവിടെ 2000-2002 കാലഘട്ടം. അന്നേരം ആ സമയത്തൊക്കെ അതിലേക്ക് കടന്ന് പാസ് ചെയ്ത്
2: പോയിട്ടുണ്ട്. അപ്പം ഇടുക്കിയിലൊക്കെ പോവാറുണ്ടോ?
4: ആ, ഇടയ്ക്ക് പോകും. ഇവിടെ നിന്ന് പോയാലും എന്റെ സ്ഥലത്തോട്ട് പോണെങ്കിൽ ഇവിടെ നിന്ന് പോയി 10-15 മണിക്കൂർ മിച്ചം.
2: അതെ അതെ അതെ.
4: എനിക്ക് പിന്നെ ലീവ് കുറവായതുകൊണ്ട് നമ്മൾ പിന്നെ അധികം പോവാറില്ല.
2: പോവാറില്ല. മഴയുണ്ടോ?
4: എന്തോ,
2: ഇന്ന് മഴയൊക്കെ ഉണ്ടോ?
4: അല്ല, ഇന്നിപ്പോ നല്ല തെളിവ്.
2: നല്ല തെളിവാണ് അല്ലേ. അപ്പൊ ഇന്ന് ഗാനോത്സവത്തിൽ എവിടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
4: എനിക്ക് വേണ്ടത് നമ്മുടെ ജോൺസൺ മാഷിന്റെ ഒരു പാട്ടുണ്ടല്ലോ, കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി.
2: കുടുംബ വിശേഷം എന്നുള്ള സിനിമ.
4: അതാണ് നല്ലൊരു പാടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട്.
2: നല്ലൊരു പാട്ടുമാണ്. അത് വിശു തിരുനാളി വരികൾ. എങ്ങനെയാണ്?
4: ഹലോ,
2: ആ പറഞ്ഞോളൂ.
4: എന്റെ
2: പേര് സുജിഷ എന്നാണ്. സുജിഷ.
4: അവിടെ സുധാമ എന്നൊരു ആളില്ലേ?
2: ഓ, ഉണ്ട് നമ്മുടെ കൂടെ.
4: ഉണ്ടല്ലേ, അവര് തിരുവനന്തപുരത്തിന്റെ ട്രാൻസ്ഫർ ആയിട്ട് വന്നതല്ലേ?
2: ആ, നമ്മളെ പോലെ തന്നെ.
4: അതെല്ലേ, അല്ല ഞാൻ ചോദിക്കാൻ കാരണം കാര്യല്ലേ, തിരുവനന്തപുരത്തിലേക്ക് പുള്ളിക്കാരൻ ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ ഈ ഒരു മറ്റേ ഈ നേർവഴി എന്നുള്ള പ്രോഗ്രാം ഉണ്ട് കാഴ്ചയില്ലാത്തവരുടെ, അപ്പൊ അതില് പങ്കെടുത്തിട്ട് അവരുടെ എന്തോ ഇതില് മറ്റേ ഈ അഭിപ്രായ വേദിയിലായിട്ട് ഇത് വെക്കാൻ വേണ്ടിട്ട് എന്റെ ഒരു ഫോൺ പ്രോഗ്രാം ആയിട്ട് പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ട്. അതാ ചോദിക്കാനാണോ?
2: അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നോ അന്ന്?
4: ആ, ഉണ്ട്.
2: ആണല്ലേ, ഓക്കെ.
4: എന്റെ ഒരു ഫ്രണ്ട് തൃശ്ശൂർ നിലയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അഞ്ചുപ്പി അർജുൻ എന്ന് പറഞ്ഞു, പുള്ളിക്കാരി നമ്പർ കൊടുത്തിട്ട്.
2: അവരുടെ
4: പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആകാശവാണിയായിട്ട് ബന്ധമൊക്കെ ഉണ്ട്.
2: ആണല്ലേ.
4: അവിടെ കോഴിക്കോട് മാത്രം കുറച്ച് പേര്, പിന്നെ ഇപ്പൊ തേജസ്വിനി നായറില്ലേ?
2: അതെ അതെ, നമ്മുടെ.
4: അവരെയൊക്കെ എനിക്ക് അറിയാവുന്നതാ.
2: ആണല്ലേ, അവര് തിരുവനന്തപുരത്തായിരുന്നു.
4: എന്തോ,
2: തിരുവനന്തപുരത്തായിരുന്നു അവര്?
4: ആ, അതെ അതെ, അവരെയൊക്കെ എനിക്ക് അറിയാവുന്നു.
2: അപ്പൊ വിളിച്ചതിൽ സന്തോഷമുണ്ട്.
4: താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. അവിടെ വന്നാൽ മതി, ഇടയ്ക്ക് കാണാൻ പറ്റും. അവിടെ മെയിൻ ബ്ലോക്കിൽ തന്നെയാണ് നമ്മുടെ, അവിടെ ഫാർമസിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ. ഞങ്ങള് എന്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട്, അപ്പൊ അവനും ഞാനും വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഭാര്യമാര്
2: ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് കൂടെ നിൽക്കും.
4: ഈ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ആഡ് ചെയ്യാൻ പറ്റും, കാരണം വേറെ ഒരു ഹോസ്പിറ്റലിൽ അത് സംഭവമാണ് ഇപ്പൊ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതിപ്പോ 3 വർഷമായി തുടങ്ങി.
2: 3 വർഷമായി. നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്തായാലും. നമ്പർ ഉണ്ടല്ലോ, വിളിക്കാൻ പറയാം.
4: ഓ, ആയിക്കോട്ടെ, പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം.
2: ഇനിയും വിളിക്കാം, ഗാനം കേട്ടോ.
4: ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രഭ, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: ഹലോ
3: ഹലോ, നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. വിളിക്കുന്ന ആളുടെ പേര് പറഞ്ഞോളൂ.
5: ഋതുകൃഷ്ണ.
3: ഋതുകൃഷ്ണ, മോളുടെ വീട് എവിടെയാണ്?
5: അല്ല, ഞാൻ ബോയിയാ.
3: ബോയിയാണ്.
5: എന്റെ വീട് പേരാമ്പ്ര.
3: പേരാമ്പ്ര. എത്ര ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? ഫിഫ്ത്തില്. നാളെ സ്കൂളില്ലല്ലോ അല്ലേ?
5: ആ,
3: പിന്നെന്തൊക്കെയാ? ഊണ് കഴിഞ്ഞോ? ഭക്ഷണമൊക്കെ കഴിച്ചോ?
5: ആ,
3: വീട്ടിലാരൊക്കെയാ? മോന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
5: അമ്മ, അച്ഛൻ, അച്ചാച്ചൻ, അനിയൻ, പിന്നെ അച്ചമ്മ.
3: അച്ചമ്മ എല്ലാരും ഉണ്ട് അല്ലേ? എല്ലാരും റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണോ?
5: ആ,
3: പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്? പരീക്ഷയൊക്കെ അടുക്കാറായല്ലോ അല്ലേ, ഓണപരീക്ഷ. ഇന്ന് ഏത് പാട്ടാ മോൻ കേക്കേണ്ടത്?
5: വായാറ്റൂലെ.
3: ആ, അതിലേത് പാട്ടാണ്?
5: കൊച്ചുപോയി.
3: ആ പാട്ട് കേക്കാലോ. പിന്നെ വിളിച്ചിട്ടുണ്ടോ ഗാനോത്സവത്തിലേക്ക്?
5: ആദ്യമായിട്ടാണ്.
3: വളരെ സന്തോഷമുണ്ട് കേട്ടോ.
5: ഓ,
3: പിന്നെ വീട്ടുകാരുടെ അന്വേഷണം പറയാ അനിയനോടൊക്കെ കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്.
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
5: താങ്ക് യു.
4: സംസാരിക്കുന്ന ആളുടെ പേര് പറയോ.
5: എന്റെ പേര് വിജയനാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കന്നൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്റെ വീട്ടിലെ കുറച്ച് അകലെയാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വീട്.
4: ആണ്? എന്താ ചെയ്യുന്നത്?
5: ഞാൻ ചിപ്സ് വർത്തകായുടെ പണിയാണ്.
4: ഇന്ന് ജോലി ഇല്ലേ?
5: ഇന്നില്ല, ഇന്ന് ലീവ് ആക്കിയാണ്.
4: ലീവ്? ഓക്കെ. പിന്നെന്തൊക്കെയാ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
5: വീട്ടില് ഭാര്യയുണ്ട്, മകനുണ്ട്, മകൻ ഗൾഫിലാണ്. പിന്നെ മകളുണ്ട്, മകള് പിന്നെ ഇവിടെയാണ് ടിവി ഇതിലെ കേബിൾ വിഷന്റെ ഓഫീസിലാണ്.
4: ഓഫീസില്. പിന്നെ ജോലി ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ പരിപാടികള്?
5: പരിപാടിയൊന്നുമില്ല, അങ്ങനെ വീട്ടിൽ സുമായിരിക്കുകയാണ്.
4: ആണല്ലേ. റേഡിയോ കേൾക്കാറുണ്ടോ? ജോലി സ്ഥലത്ത് നിന്ന്
5: കേൾക്കാറുണ്ടോ? പിന്നെ
4: ആണല്ലേ. ആദ്യമായിട്ടാണ് കിട്ടുന്നത്?
5: ഞാൻ ആകാശവാണി ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. പണ്ടത്തെ യുവവാണി.
4: യുവവാണി ഇപ്പോഴും
5: മിമിക്രി പാട്ടുകൾ ഞാൻ എത്തിയിട്ടുണ്ട് അവിടെ.
4: ആണല്ലേ.
5: അന്ന് ഗാൻകാവിൽ ഉണ്ടായിരുന്നു.
4: അതെ.
5: ആ
4: സമയത്ത് വന്നിട്ടുണ്ട് അല്ലേ?
5: വന്നിട്ടുണ്ട്.
4: അപ്പൊ ഇന്ന് നമുക്ക് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട് ഏതായിരുന്നു?
5: ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായും
4: നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലെ ഗാനാണല്ലോ എന്ന് കേൾക്കേണ്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, ജോൺസന്റെ സംഗീതം. യേശുദാസാണ് പാടിയിട്ടുള്ളത്. വളരെ സന്തോഷം വിളിച്ചിട്ട് കിട്ടിയതിൽ. ഇനി വിളിക്കാം.
5: ഓക്കെ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ജരൂർ സുനിയെ പിട്ടാരാ. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂണെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.

0: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: ഹലോ.
4: ഹലോ.
3: ആ നമസ്കാരം.
4: നമസ്കാരം മാഡം.
3: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. വിളിക്കുന്ന ആളുടെ പേര് പറഞ്ഞോളൂ.
4: എന്റെ പേര് പുഷ്പലത.
3: ചേച്ചിയുടെ വീട് എവിടെയാ?
4: വീട് എരവന്നൂർ.
3: എരവന്നൂര്. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
4: റിട്ടയർഡ് ആയതാ.
3: ആണല്ലേ. അപ്പം നമ്മുടെ റേഡിയോ ശരണം.
4: ഓ
3: ആ കേൾക്കാറുണ്ട് അല്ലേ? എഫ്എം കേൾക്കാറുണ്ട്.
4: കേട്ടോണ്ടിരിക്കുന്നതാണ്.
3: ആ എന്തൊക്കെയാ പിന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ?
4: മണിച്ച് തുറക്കും, പിന്നെ രാത്രി വരെ എല്ലാ നല്ല പരിപാടികളെല്ലാം കേൾക്കാമല്ലോ.
3: ആ വളരെ സന്തോഷം. നമ്മൾക്ക് സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോ. വീട്ടില് വേറെ ആരൊക്കെയാണുള്ളത്?
4: വീട്ടില് ഇപ്പൊ ഭർത്താവ് ഉണ്ട്, മോനുണ്ട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ. അവരെ രണ്ടുപേളെ കല്യാണം കഴിഞ്ഞ്.
3: ലഞ്ചൊക്കെ കഴിഞ്ഞോ ഇന്നത്തെ?
4: ഇല്ല ഇല്ല, ഓക്കെ ആയിട്ടുള്ളു, ഭക്ഷണങ്ങളൊക്കെ ആയിട്ടുള്ളു.
3: ആണല്ലേ.
4: കേട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു.
3: പിന്നെ പഴയ പാട്ടുകളോടാണോ കൂടുതൽ ഇഷ്ടം?
4: ഓ അതെ അതെ, പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് നമ്മളെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും.
3: ഇന്ന് ഏത് പാട്ടായിരുന്നു കേക്കേണ്ടത്?
4: ചുകന്ന ചിറവുകൾ എന്ന സിനിമയില് പറന്നുപോയി നീ അകലെ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു.
3: യേശുദാസ് പാടിയ ഗാനം അല്ലേ? അവൻ വീട വരികള് സലിൽ ചൗധരിയുടെ സംഗീതം. മുന്നേ വിളിച്ചിട്ടുണ്ടോ ആകാശവാണിയിലേക്ക്?
4: കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു.
3: ആണോ? ഈ പരിപാടിയിൽ തന്നെയായിരുന്നോ?
4: ആ ഇതേ പരിപാടി തന്നെ.
3: ആണല്ലേ. അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. അപ്പം നമുക്കൊന്ന് പാട്ട് കേൾക്കാം, ഇനിയും വിളിക്കാം. ഓക്കെ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഹലോ.
3: ഹലോ.
2: ആ നമസ്കാരം.
3: നമസ്കാരം.
2: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ പേരെന്തായിരുന്നു?
3: എന്റെ പേര് രാധിക.
2: സ്ഥലം എവിടെയാണ്?
3: വടകര.
2: വടകര. വിളിക്കാറുണ്ടോ നമ്മുടെ ആകാശവാണിയിലേക്ക്?
3: രണ്ടു വർഷത്തോളായി വിളിച്ചിട്ട്.
2: ആണല്ലേ. സ്ഥിരം ശ്രോതാവാണോ?
3: ഓ, സ്ഥിരം ശ്രോതാവ്. രാവിലെ തുറന്നാ പിന്നെ രാത്രി രഞ്ജിനി കഴിഞ്ഞാലേ കിടക്കൂ. ഇപ്പൊ അമ്മയുണ്ട്, എന്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മക്ക് ഭയങ്കര ഇഷ്ടാ പാട്ട്.
2: ആണോ? അന്വേഷണം പറയൂ.
3: ഓ, പറയാം പറയാം.
2: വീട്ടില് വേറെ ആരൊക്കെയാണത്?
3: വീട്ടില് എന്റെ ഭർത്താവും അമ്മയും മാത്രം. രണ്ട് പെൺകുട്ടികളാണ്, അവരെ കല്യാണം കഴിച്ചു.
2: ചേച്ചിക്ക് ഇന്ന് കേൾക്കുന്ന പാട്ട് ഏതായിരുന്നു?
3: അമ്മയെ കാണാൻ ഉള്ള
2: സിനിമയിലെ ഗാനം.
3: എസ് ജാനകി.
2: ആ പാടിയത്. ആയിക്കോട്ടെ. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം. നമുക്ക് ഇന്ന് ചേച്ചിക്ക് വേണ്ടി ഈ ഗാനോത്സവത്തിലൂടെ ഈ ഗാനം കേൾക്കാം.
3: ഓക്കെ.
2: വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.
3: ഓക്കെ. താങ്ക് യു.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം,
3: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പേരെന്തായിരുന്നു?
4: പേര് ചന്ദ്രിക.
3: സ്ഥലം എവിടെയാണ് ചേച്ചിയുടെ
4: വീട്? വെസ്റ്റ് ചുങ്കം, കോഴിക്കോട്.
3: വെസ്റ്റ് ഹിൽ ചുങ്കം. എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്?
4: നല്ല വിശേഷങ്ങൾ തന്നെ.
3: പിന്നെ വീട്ടിലാരൊക്കെയാണുള്ളത്?
4: വീട്ടില് 2 ആൺകുട്ടികളും 1 മരുമക്കളും പിന്നെ 2 പേരക്കുട്ടികളും.
3: അമ്മൂമ്മയാണ്? ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
4: മൗനമേന്നുള്ള പാട്ട്. ജാനകി പാട്ടിയ
3: തകര എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ? വിളിക്കാറുണ്ടോ ആകാശവാണിയിലേക്ക്? പിന്നെ കുട്ടികളോടൊക്കെ അന്വേഷണം പറഞ്ഞോളൂ. പാട്ട് കേൾക്കാം, ഇനിയും വിളിക്കാം.
4: ആയിക്കോട്ടെ,
3: സന്തോഷം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഹലോ.
6: ഹലോ.
5: നമസ്കാരം.
6: നമസ്കാരം.
5: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
6: നന്ദി.
5: സംസാരിക്കുന്ന ആളുടെ പേര് എന്തായിരുന്നു?
6: ഞാൻ കോഴിക്കോട് ജില്ല താമരശ്ശേരി പരപ്പുമ്പയിൽ സോമൻ എന്നാളാണ്.
5: വിളിച്ചിട്ടുണ്ടോ നമ്മളടുത്തേക്ക്?
6: ഓ,
5: വിളിക്കാറുണ്ടോ ആകാശവാണിയിലേക്ക്?
6: വിളിക്കാറുണ്ട്. വിളിച്ചത് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. വിനോദ നോക്കിയതാ.
5: അപ്പൊ കിട്ടി.
6: കിട്ടി.
5: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
6: വീട്ടില് ഇപ്പൊ ഞാനും ഭാര്യയും ചെറിയ മകളേ ഉള്ളു. രണ്ട് പെൺമക്കള് പുറത്താണുള്ളത്.
5: ആണല്ലേ. അപ്പം റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണോ?
6: റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. രാവിലെ 5:55 ഇപ്പൊ 6 മണിക്ക് ആയിട്ട് വചനാമൃതത്തോടു കൂടിയാണ് നമ്മളെ പരിപാടി
5: തുടങ്ങുന്നത്.
6: വചനാമൃതം കേൾക്കുന്നതോടെ നമുക്ക് എനർജിയാണ്.
5: സത്യ.
6: രണ്ടു മൂന്ന് ഭാഷകളിൽ രണ്ടു മൂന്ന് വിഭാഗങ്ങളിലെ എല്ലാത്തിനും ആശയം ഒന്നാണ്. മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും അത് കേൾക്കുന്നതോടെ തന്നെ നമുക്ക് വലിയൊരു പ്രചോദനമാണ്.
5: അതെ അതെ അതെ. അപ്പൊ സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്.
6: അതോടൊപ്പം ഇതിന് ആകാശവാണി ഇത് കേൾക്കാന് ഞാനിപ്പോ രാവിലെ അതിരാവിലെ ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോ അന്നൊക്കെ റേഡിയോ ആയിട്ട് പോരായിരുന്നു, ബാറ്ററി വാങ്ങിയിട്ട് പറഞ്ഞു വെച്ചിട്ട് കേൾക്കലായിരുന്നു. അപ്പൊ അതോടൊപ്പം ഇപ്പോ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ടെക്നോളജി നമ്മുടെ വിവരമുള്ള ആൾക്കാർ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ നമുക്ക് അറിയില്ല. അവരോട് നമ്മൾ ആദ്യം അവർക്കൊരു ബഹുമാനം അവതരിപ്പിക്കുകയാണ്. മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് പോക്കറ്റിൽ ഇട്ട് രാവിലെ ജോലി നടക്കും, ഈ വിവരങ്ങളൊക്കെ കേൾക്കാം. അപ്പൊ വളരെ ഒരു നല്ല കാര്യമാണ്. അവര് എനിക്കറിയില്ല, ദിമാമാർക്കൊക്കെ വലിയൊരു ബഹുമാനം ഞാൻ അറിയിക്കാം.
5: അറിയിക്കാണ്. അപ്പം ഇന്ന് കേൾക്കേണ്ട പാട്ട് ഏതായിരുന്നു?
6: പാട്ട് എനിക്ക് ഒരു പഴയ പാട്ടാണ് കൂടുതൽ താല്പര്യമുള്ളത്. തുറക്കാത്ത വാതിൽ എന്ന
5: സിനിമയിലെ
6: പടത്തിലെ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം കൈ മണ്ണുണ്ട് എന്നുള്ള പാട്ടാണ്.
5: നല്ല മനോഹരമായൊരു ഗാനാണ്. യേശുദാസ് പാടിയതാണ്. പീസ് ഭാസ്കരൻ മാഷാണ് വരികൾ എഴുതിയത്. കെ രാഘവൻ സംഗീതം.
6: രാഘമാസ്തുക്കും ഒക്കെ നമ്മള് അതിരാജിൽ അർപ്പിക്കുന്നതോടൊപ്പം.
5: ഓക്കെ, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ഇനിയും വിളിക്കാം.
6: സംസാരിക്കാൻ പറ്റിയ വളരെ സന്തോഷം.
5: വളരെ സന്തോഷം. താങ്ക് യു.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പേരെന്തായിരുന്നു?
3: പേര് ഷിനി.
2: സ്ഥലം എവിടെയായിരുന്നു?
3: സ്ഥലം പയ്യോളി അയനക്കാട് സേവനോ നഗർ.
2: എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്തൊക്കെയാ ഞായറാഴ്ചത്തെ?
3: നല്ല വിശേഷം.
2: വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞോ?
3: ഓ, ഭക്ഷണം എടുത്തു വെച്ചിരുന്നു. അന്നേരം ഇങ്ങോട്ട് വിളിക്കുന്നത്
2: ആണല്ലേ. ആയിക്കോട്ടെ. വീട്ടിലാരൊക്കെയാണുള്ളത്?
3: വീട്ടില് ഭർത്താവ്, രണ്ട് കുട്ടികള്, അമ്മ.
2: ചെറിയ കുട്ടികളാണോ സംസാരം കേൾക്കുന്നുണ്ട്?
3: ഒരാള് ചെറുതാണ്, ഒരാൾക്ക് ഒന്നര
2: വയസ്സായിട്ടാണ്. അപ്പോ ഇന്നത്തെ പാട്ട് പറഞ്ഞോളൂ. നീ ഭക്ഷണം എടുത്തിരിക്കല്ലേ.
3: പോരാമോ.
2: കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ ചിത്ര പാടിയത്? സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. നമുക്ക് സമയം കഴിയാറായിട്ടുണ്ട്, അപ്പോൾ ഗാനം കേൾക്കാം. ഇനിയും വിളിക്കാം. താങ്ക് യു.
3: താങ്ക് യു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അൻവർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും ശബരീഷ് വർമ്മയും പാടിയ ഗാനമാണ്. റഫീഖ് അഹമ്മദിന്റെ രചന, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രൻ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനം കേൾക്കൂ. ചിത്രം തേനും വയമ്പും.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ
1: മൺസിനോത്രി 0.6 റിയൽ FM ലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം.

0: FM പ്രധാന വാർത്തകൾ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സമ്മേളനം അടുത്ത മാസം 13 വരെ തുടരും. വർഷകാല സമ്മേളനം സുഗമമായി നടത്തുന്നതിന് പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകളുൾപ്പെടെ 4 പേർ മരിച്ചു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർകോട് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വള്ളസദ്യയിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30. ഫിഫ ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം അല്പസമയത്തിനകം ലോർഡ്സിൽ. FM പ്രധാന വാർത്തകൾ വീണ്ടും 4 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: Agashavani 103.6 Real FM. Your choice. Shrodakal WhatsApp ilude aavashyapetta gaanam.
0: യുവാ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9400224444. യുവാ ചോയ്സിലെ ആദ്യ ഗാനം ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസും സംഘവും പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണമൊരുക്കിയത് രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സൗമിനി, സൗപർണിക, നിവേദിത, വിഷ്ണു, അനു എന്നിവർ തെന്നലയിൽ നിന്നാണ്.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചിത്രം കളിത്തോഴൻ. ജയചന്ദ്രൻ പാടിയത്, പി ഭാസ്കരൻ്റെ വരികൾക്ക് സംഗീതമൊരുക്കിയത് ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാധ കക്കോടിയിൽ നിന്നാണ്.

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചിത്രം ബസ് കണ്ടക്ടർ, മധുബാലകൃഷ്ണനും റിമി ടോമിയും പാടിയത്. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് അന്നിയ, ആത്മീയ എന്നിവർ കല്ലോടിയിൽ നിന്ന്.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം, യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം വധു ഡോക്ടറാണ്. ആവശ്യപ്പെട്ടത് ഷീല വട്ടപ്പറമ്പിൽ നിന്ന്.

0: അല്ലെങ്കിൽ സോഡാ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: കൈതപ്രവും മോഹൻ സിത്താരയും ചേർന്നൊരുക്കി ചിത്ര പാടിയ ഗാനമാണ് ഇനി ചിത്രം നക്ഷത്രങ്ങൾ പറയാതിരുന്നത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം അയാളും ഞാനും തമ്മിൽ, നിഖിൽ മാത്യു പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് സംഗീതമൊരുക്കിയത് ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് വേങ്ങര മലപ്പുറത്ത് നിന്ന് സജിത് കുമാർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: കൗരവർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയത് എസ് പി വെങ്കടേഷ്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് ഹരീഷ് എം ചമ്രവട്ടത്തിൽ നിന്ന്.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വട്ടക്കിണറിൽ നിന്നും രമ്യ ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിലിനി. വർണ്ണപകിട്ട് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും കെ ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതമൊരുക്കിയത് വിദ്യാസാഗർ.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സബ്നവും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പതഞ്ജലിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ആവശ്യപ്പെട്ടത് ശ്യാംലാൽ

0: അല്ലെങ്കിൽ സോഡ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: ചിത്രം ഗോളാന്തര വാർത്ത, യേശുദാസ് പാടിയത്. ഓൻവിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നത് ഹനീഫ് തിരുവള്ളൂർ. ഹനീഫ് ഈ ഗാനം SNHS തിരുവള്ളൂരിൽ 9th ക്ലാസ്സിൽ പഠിച്ച എല്ലാ സഹപാഠികൾക്കും സമർപ്പിക്കുന്നു.

ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. എം ജി ശ്രീകുമാർ പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വട്ടോളി പെരിമയിൽ നിന്നും ബാബു.

എഫ് എം പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മുനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ലോക കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുപ്പ്

0: ഉൾപ്പെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫൈനൽ തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ത്യക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ലോർഡ്സിലാണ് മത്സരം. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടയിൽ നിന്നും ഒരു കിൻഡലിലധികം വരുന്ന വ്യാജ ബയോ ക്യാരി ബാഗുകൾ പിടികൂടി. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
4: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
4: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

മ്യൂസിക് മിക്സ്. മ്യൂസിക് മിക്സ് സമാപിച്ചു. കാൽപന്തോളം, ഫിഫ ലോകകപ്പ് അവലോകനം, നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ മാറ്റുരച്ച 103 മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി വിശ്വ പുരുഷ കിരീടം ആരു നേടുമെന്നറിയാനുള്ള കലാശപ്പോരു മാത്രം. മുൻപിലുള്ളത് ഇതിഹാസം ലയണൽ മെസ്സി നയിക്കുന്ന മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും ടോട്ടൽ ഫുട്ബോളിന്റെ പ്രയോക്താക്കളായ സ്പെയിനും. പുതിയ രാജാക്കന്മാരെ വരവേൽക്കാൻ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി 12:30 കിക്ക് ഓഫിന് വിസിലൂതും. ഫൈനൽ രണ്ടു തലമുറകളിലെ പ്രതിഭകളുടെ പോരാട്ടം കൂടിയാകും. 39-കാരനായ മെസ്സിയും സ്പെയിനിന്റെ കൌമാര പ്രതിഭ ലാമിനിയ ും മുഖാമുഖം വരുന്നതാണ് പ്രത്യേകത. ലോക ഫുട്ബോളിന്റെ അമ്മത്തൊട്ടിലാണ് സ്പെയിൻ. മെസ്സി കളിച്ചു തെളിഞ്ഞതും പ്രതിഭയെ മിനുക്കിയെടുത്തതും സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണയിലാണ്. സ്പാനിഷ്

മറ്റാരെക്കാളും മനഃപ്പാഠമാക്കിയ മെസ്സിയെ തളയ്ക്കുക എന്നതാവും സ്പാനിഷ് അജണ്ടകളിലൊന്ന്. ഉദിച്ചുയരുന്ന പ്രതിഭ, യമാലിന്റെ കുതിപ്പുകളും ഫോമിലേക്കുയർന്ന സ്പാനിഷ് ടീമിന്റെ ഒത്തിണക്കവും മറികടക്കുക എന്നതാണ് അർജന്റീനയുടെ വെല്ലുവിളി. ഏറ്റവും മികച്ച ആക്രമണ നിരയുമായി വന്ന കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനെ സ്പെയിൻ നിഷ്പ്രഭമാക്കിയ കളി നാം കണ്ടമ്പരന്നു. തരാതരം ശൈലി മാറ്റാൻ, റിസർവ് ബെഞ്ചിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ മറ്റാരെക്കാളും കഴിവുള്ള അർജന്റീനയുടെ കോച്ച് സ്കലോണിയുടെ തന്ത്രങ്ങൾ അവസാന പരീക്ഷണങ്ങൾക്ക് മുനകൂർപ്പിക്കുകയാണ്. ലോക ചാമ്പ്യന്മാരെ തളയ്ക്കാൻ സ്പാനിഷ് മാറ്റഡോറുകൾക്കാവുമോ എന്ന ആകാംക്ഷയുയരുമ്പോൾ കലാശ മത്സരം എൽ ക്ലാസിക്കോ ആവുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ശനിയാഴ്ച കനത്ത മഴയാണ്. കാനഡയിലെ കാട്ടുതീയിൽ നിന്നുള്ള പുകപടലങ്ങളും ഈ പ്രദേശത്ത് കുറച്ചു ദിവസമായി അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് പുകയുടെ പ്രശ്നം കുറയുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. മെസ്സിയുടെ പെരുമാറ്റവും മനോഭാവവും അനുകരണീയമാണെന്നും ഈ പ്രായത്തിൽ ഗംഭീരമായ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും സ്പെയിൻ കോച്ച് ലൂയി ഡി ലാ ഫ്യുന്ത മാധ്യമങ്ങളോട് പറഞ്ഞു. ഫൈനലിൽ യമാലിനെ തടയുകയായിരിക്കും വെല്ലുവിളിയെന്ന് അർജന്റീന കോച്ച് ലയണൽ സ്കലോണിയും പ്രതികരിച്ചു. ടൂർണമെന്റിൽ 6 വിജയവും 1 സമനിലയും സ്വന്തമാക്കിയാണ് സ്പെയിൻ ഫൈനലിലെത്തിയത്. 13 ഗോളുകൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 1 മാത്രം. ബെൽജിയത്തോട് മാത്രമാണ് ഗോൾ വഴങ്ങിയത്. സെമിയിൽ ശക്തരായ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കിയാണ് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. തോൽവി അറിയാതെയാണ് അർജന്റീനയുടെ വരവ്. 1 സമനില പോലും വഴങ്ങിയില്ല. 19 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ വഴങ്ങിയത് 7 എണ്ണം. ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ലോകകപ്പിലെ 3-ാം സ്ഥാനം ഇംഗ്ലണ്ട് കൊണ്ടുപോയി. ഫുൾ എന്റർടൈൻമെന്റ് ആയ മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 കീഴടക്കിയാണ് ഇംഗ്ലണ്ട് 3-ാമതായത്. ഇരു ടീമുകളും പത്രസമ്മേളനത്തിൽ 3-ാം സ്ഥാനത്തിനുള്ള മത്സരം കളിക്കാൻ താൽപര്യമില്ലെന്ന് പറഞ്ഞിരുന്നു. ആദ്യ പകുതി ഇംഗ്ലണ്ടിനും 2-ാം പകുതിയിൽ അവസാന മിനിറ്റുകൾ മാറ്റി നിർത്തിയാൽ ഫ്രാൻസിനുമായി വീതിച്ചു നൽകാം. മത്സരത്തിന് ഇരു ടീമുകളും പ്രാധാന്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിലും ലോകകപ്പ് സ്ക്വാഡിലെ എല്ലാ താരങ്ങൾക്കും കളിക്കാനുള്ള അവസരമായാണ് കണ്ടത്. രണ്ടു ടീമിലും ധാരാളം മാറ്റങ്ങളുണ്ടായിരുന്നു. തോമസ് ടുഹേൽ ഫോർമേഷനിൽ മാറ്റം വരുത്തി വലിയൊരു പരീക്ഷണത്തിനാണ് തയ്യാറായത്. ഹാരി കെയ്നിനെയും ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ആദ്യ ഇലവനിൽ നിന്ന് പുറത്തിരുത്തി ഡെക്ലൻ റൈസിനെ ഏക പ്രതിരോധ മധ്യനിര താരമാക്കി 4-1-4-1 ഫോർമേഷനിലാണ് ഇറങ്ങിയത്. ഫ്രാൻസ് 4-2-3-1 പ്രതിരോധ നിരയിൽ 4 മാറ്റങ്ങളും മധ്യനിരയിലും അറ്റാക്കിംഗിലും മാറ്റങ്ങളുമായി ഇറങ്ങി. ഇംഗ്ലീഷ് താരം റൈസിന് ഊർജ്ജസ്വലവുമായ 4 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർ കളിച്ചതോടെ ഫ്രാൻസിന്റെ മധ്യനിരയ്ക്ക് തുടക്കത്തിൽ തന്നെ കളി നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം ഫ്രാൻസിന്റെ വിങ്ങർമാർ ബോൾ നഷ്ടപ്പെട്ടതിനു ശേഷം പ്രതിരോധത്തിലേക്ക് കൃത്യമായി മടങ്ങിയെത്താതിരുന്നത് ഇംഗ്ലണ്ട് കൃത്യമായി മുതലെടുത്തു. ഫുൾ ബാക്കിനും സെന്റർ ബാക്കിനും ഇടയിലുള്ള ഹാഫ് സ്പേസുകളിൽ ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡർമാർ തുടർച്ചയായി ഇടം കണ്ടെത്തി. ഇംഗ്ലണ്ട് തുടരെ ഗോളുകൾ കണ്ടെത്താൻ തുടങ്ങിയതോടെ ഫ്രാൻസ് മത്സരം ഗൌരവമായി എടുത്തില്ല എന്ന് തോന്നിപ്പോയി. പന്ത് നഷ്ടമായ ഉടൻ ഇംഗ്ലണ്ട് നടത്തുന്ന അതിവേഗ കൌണ്ടർ പ്രസ് ഫ്രാൻസിന്റെ ബിൽഡപ്പ് തകർത്തു. സ്വന്തം പകുതിയിൽ തന്നെ ഫ്രാൻസിനെ സമ്മർദ്ദത്തിലാക്കിയ ഇംഗ്ലണ്ട് കൃത്യമായ പാസുകൾ കളിക്കാൻ അവരെ അനുവദിച്ചില്ല. അതോടെ കിലിയൻ എംബാപ്പയ്ക്ക് പന്തെത്തുന്ന സാഹചര്യം കുറഞ്ഞു. 2-ാം പകുതിയിൽ ഫ്രാൻസ് പരിശീലകൻ ഡഷാംസ് 4 മാറ്റങ്ങൾ വരുത്തി. അത് മത്സരത്തിന്റെ ഗതിയും മാറ്റി. 4-2-3-1 എന്ന ഫോർമേഷനിൽ നിന്ന് ഫ്രാൻസ് 4-2-4 ശൈലിയിലേക്ക് മാറി. 4 മുന്നേറ്റ താരങ്ങളുടെ ആക്രമണം ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയ്ക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. ഇംഗ്ലണ്ട് താരം കോൻസെ ശരിയായ വലതു ബാക്ക് അല്ലാതിരുന്നതിനാൽ 2-ാം പകുതിയിൽ ഫ്രാൻസിന്റെ ആക്രമണം പ്രധാനമായും ഇംഗ്ലണ്ടിന്റെ വലതുവശത്തുകൂടിയായിരുന്നു. ഫ്രാൻസ് ഓരോ ഗോളായി തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. മത്സരം കൈകളിൽ നിന്ന് നഷ്ടമാവുമെന്ന് തിരിച്ചറിഞ്ഞ ടുഷേൽ അവസാന ആയുധങ്ങളെ ഇറക്കി. ജൂഡ് ബെല്ലിംഗ്ഹാമും ആൻഡേഴ്സണും എത്തിയതോടെ ഇംഗ്ലണ്ട് മത്സരത്തിന്റെ നിയന്ത്രണം കൈകളിലാക്കി. ഫ്രാൻസ് അപ്പോഴും ഗോൾ നേടാനുള്ള ശ്രമത്തിലായതിനാൽ ആർക്കും കയറാൻ പാകത്തിന് തുറന്നുവെച്ച പ്രതിരോധം മുതലെടുത്ത ഇംഗ്ലണ്ട് കൌണ്ടർ ആക്രമണങ്ങളിലൂടെ അവസാനം മത്സരത്തിൽ ആധിപത്യം നേടി. 3-ാം ഗോൾ കീപ്പർ ജെയിംസ് ട്രഫോർഡ് ഒഴികെ എല്ലാ ഇംഗ്ലണ്ട് താരങ്ങൾക്കും 3-ാം സ്ഥാനത്തിനുള്ള മത്സരത്തിന് ശേഷം ഈ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചു. 1982 ശേഷം ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ പിറന്ന ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡും ഈ കളി സ്വന്തമാക്കി. ഡെക്ലാൻ റൈസ്, എസി കൊൻസ, ബുക്കായോ സാക്ക, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരാണ് ഇംഗ്ലണ്ടിനു വേണ്ടി ഗോൾ നേടിയത്. സാക്ക ഹാട്രിക്കും സ്വന്തമാക്കി. ഫ്രാൻസിനായി ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ബ്രാൻഡ്ലി ബാർക്കോള, ഉസ്മാൻ ഡെംബലെ എന്നിവരും സ്കോർ ചെയ്തു. ഇതോടെ എംബാപ്പെ ലയണൽ മെസ്സിയെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി മാറി. 22 ഗോൾ. മെസ്സിക്ക് 21-ഉം എംബാപ്പയ്ക്ക് 22 ഗോളുകളുമായി. ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിലും എംബാപ്പെ 10 ഗോളുകളുമായി മുന്നിലെത്തി. 8 ഗോൾ നേടിയ മെസ്സിയാണ് 2-ാം സ്ഥാനത്ത്. ഫൈനലിന് മുൻപ് ലോകകപ്പ് ഫുട്ബോളിലെ വിപണി മൂല്യവും ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. സ്പെയിനിനാണ് വിപണി മൂല്യത്തിൽ വ്യക്തമായ ആധിപത്യം. ഫൈനലിലെ ഇരു ടീമുകളുടെയും വിപണി മൂല്യം 16,242 കോടിയുടേതാണ്. സ്പെയിനിന്റെ മൂല്യം 9,782 കോടി രൂപയുടെയും അർജന്റീനയുടേത്

0: 6460 കോടി രൂപയുടേതും സെമിയിൽ കളിച്ച ഇംഗ്ലണ്ടിന്റേത് 10866 കോടിയുടെയും ഫ്രാൻസിന്റേത് 12184 കോടിയുടെയും സ്ക്വാഡായിരുന്നു. ഈ ലോകകപ്പിൽ കളിക്കുന്ന താരങ്ങളിൽ തന്നെ വിപണി മൂല്യത്തിൽ മുന്നിൽ ലാമിൻ യമാലാണ്. 1600 കോടിയാണ് യുവതാരത്തിന്റെ മൂല്യം. ക്ലബ് ഫുട്ബോളിലെ മിന്നും താരമായ യമാൽ ഭാവിയിൽ ഫുട്ബോൾ ലോകം ഭരിക്കാൻ സാധ്യതയുള്ള താരമായി വിലയിരുത്തപ്പെടുന്നു. പ്രായവും മികവുമാണ് താരത്തിന്റെ മൂല്യം കൂട്ടുന്നത്. സ്പാനിഷ് ക്ലബ് ബാഴ്സലോണ താരമാണ്. 22 കോടി രൂപയുള്ള ബോറിയ ഇഗ്നേഷ്യസ് ആണ് ടീമിലെ മൂല്യം കുറഞ്ഞ താരം. അർജന്റീന ടീമിൽ ഇതിഹാസ താരം ലയണൽ മെസ്സി ഉണ്ടെങ്കിലും വിപണി മൂല്യത്തിൽ മുന്നിൽ ഹൂലിയൻ അൽവാരസ് ആണ്. മൂല്യം 800 കോടി. മെസ്സിയുടെ മൂല്യം 120 കോടി. 8 കോടി മൂല്യമുള്ള നിക്കോളോസ് ഓട്ടോമെന്റിയാണ് പട്ടികയിൽ പിന്നിൽ. കളിക്കാരുടെ ട്രാൻസ്ഫർ വിപണിയിലെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ടീമിന്റെ മൂല്യം കണക്കാക്കുന്നത്. കളിക്കാരുടെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കുന്നതിന് ഒട്ടേറെ ഘടകങ്ങളുണ്ട്. പ്രായം, കളിമികവ്, നിലവിലെ ക്ലബ്ബുമായുള്ള കരാർ, പരിക്ക്, പരിചയ സമ്പന്നത, നിലവിൽ കളിക്കുന്ന ലീഗ്, താരത്തിന്റെ വിപണി സാധ്യത, ട്രാൻസ്ഫർ, വിപണിയിൽ താരത്തിനുള്ള ഡിമാൻഡ് എന്നിവയെല്ലാം പരിഗണിക്കപ്പെടും. ക്ലബ്ബുമായുള്ള കരാറിലെ കുറഞ്ഞ തുകയാണ് മെസ്സിയുടെ മൂല്യം കുറയാൻ പ്രധാന കാരണം. 270 കോടിയോളം രൂപയാണ് ഇന്റർ മയാമി വാർഷിക പ്രതിഫലമായി നൽകുന്നത്. ഇതിനൊപ്പം പ്രായം, കളിക്കുന്ന ലീഗിന്റെ പ്രാധാന്യക്കുറവ്, ക്ലബ്ബുമായി കുറഞ്ഞ കാലത്തേക്കുള്ള കരാർ എന്നിവയും ഇതിനുള്ള ഘടകങ്ങളാണ്. മേജർ ലീഗിൽ കളിക്കുമ്പോൾ ക്ലബ് നൽകുന്ന തുകയേക്കാൾ ലീഗിൽ നിന്ന് കളിയേതര വരുമാനമാണ് മെസ്സിക്ക് ലഭിക്കുന്നത്. ആപ്പിൾ ടിവിയും അഡിഡാസും അവരുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം കരാർ പ്രകാരം മെസ്സിക്ക് നൽകുന്നുണ്ട്. ഇതുമൂലം ലീഗിൽ കളിക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നുണ്ട്. 770 കോടി രൂപയുടെ വാർഷിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്ക്. ഇത് വിപണി മൂല്യത്തിൽ പ്രതിഫലിക്കുന്നില്ലെന്ന് മാത്രം. കപ്പ് മാത്രമല്ല, ഒപ്പം കോടികളും ഫൈനലിൽ ഒഴുകും. ഏകദേശം 6306 കോടി രൂപയാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കുള്ള ആകെ സമ്മാന തുകയായി ഫിഫ മാറ്റിവച്ചിരിക്കുന്നത്. 2022 ഖത്തർ ലോകകപ്പിൽ നൽകിയതിന്റെ ഇരട്ടി സ്പെയിൻ അർജന്റീന ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് നൽകും. ജേതാക്കൾക്ക് ഏകദേശം 481 കോടിയും രണ്ടാം സ്ഥാനക്കാർക്ക് 317 കോടിയും ലഭിക്കും. മൂന്നാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടിന് 279 കോടിയും നാലാം സ്ഥാനക്കാരായ ഫ്രാൻസിന് 259 കോടിയും ലഭിക്കും. ബാക്കിയുള്ള തുക നേരത്തെ പുറത്തായ ടീമുകൾക്ക് വീതിച്ചു നൽകും. വിജയികൾക്ക് ട്രോഫിക്കും മെഡലുകൾക്കും പുറമെ 30 പ്രത്യേക ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ കൂടി ഫിഫ സമ്മാനിക്കും. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരങ്ങളിൽ ലോകകപ്പ് ട്രോഫിയുടെ രൂപമുണ്ടാകും. വിജയിക്കുന്ന രാജ്യത്തിന്റെ തനത് സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് മോതിരങ്ങളുടെ നിർമ്മിതി. പ്രത്യേകമായി നമ്പർ രേഖപ്പെടുത്തിയ 2026 മോതിരങ്ങൾ മാത്രമാണ് ഇതിനായി ഫിഫ നിർമ്മിക്കുന്നത്. ഇതിൽ 30 മോതിരങ്ങൾ വിജയികളായ ടീമിന് നേരിട്ട് ലഭിക്കും. ബാക്കി 1996 മോതിരങ്ങൾ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ഔദ്യോഗിക ലൈസൻസുള്ള സ്മരണികകളായി വാങ്ങാം. ലോക ജേതാക്കൾക്കുള്ള സമ്മാനദാന ചടങ്ങിൽ യഥാർത്ഥ കപ്പ് നൽകുമെങ്കിലും അവർ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫിയായിരിക്കും. യഥാർത്ഥ കിരീടം ഫിഫയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ സൂക്ഷിക്കും. 36 സെന്റിമീറ്ററാണ് ലോകകപ്പിന്റെ ഉയരം. ഇറ്റാലിയൻ കലാകാരൻ സിൽവിയോ ഗാസനികയാണ് ട്രോഫിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. 1974 പശ്ചിമ ജർമ്മനിയാണ് ഈ ലോകകപ്പ് ആദ്യമായി ചൂടിയത്.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
2: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
3: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിൽ സുജേഷ് ഹരി വരികളെഴുതി, നാദിർഷ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഒന്നാമൻ

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാനസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫൈനൽ തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: അല്ലെങ്കിൽ സോഡ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈ ജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

കോളിവുഡ് ഹിറ്റ്സ്. കോളിവുഡ് ഹിറ്റ്സ് സമാപിച്ചു.

0: വേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അകേലെ ഹം അകേലെ തും.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ചിന്മയി ശ്രീപാദ ഗോപിസുന്ദർ ഇവർ ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: മഹാരാജ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: റാസ് എന്ന ചിത്രത്തിൽ അൽക്കയാഗ്നിക്കും ഉദിത് നാരായണും പാടിയതാണ് അടുത്ത ഗാനം.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: അടുത്ത ഗാനം പ്രേംഗീത് എന്ന ചിത്രത്തിൽ നിന്നാണ്.

ധോൽ എന്ന ചിത്രത്തിലെ ഗാനത്തോടെ ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. നാൻസിംബർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 176 പേരെ അറസ്റ്റ് ചെയ്തു. 168 കേസുകളും രജിസ്റ്റർ ചെയ്തു. ടാൻസാനിയൻ പതാകയുള്ള കപ്പൽ യമൻ തീരത്ത് നിന്ന് ഹൈജാക്ക് ചെയ്തതായി റിപ്പോർട്ട്. സൊമാലിയൻ കടൽക്കൊള്ളക്കാരെന്ന് സംശയിക്കുന്ന സംഘമാണ് MT അസാന എന്ന കപ്പൽ തട്ടിയെടുത്തത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. FM പ്രധാന വാർത്തകളിനി 7 മണിക്ക്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്
1: അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
2: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്.
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ്.

0: സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചുപോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം അനശ്വരം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് പി കെ ഗോപി, സംഗീതം ഇളയരാജ.

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം കിഴക്കുണരും പക്ഷി.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ഗാനകേളിയിലെ അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഇളയരാജ ഈണമിട്ട് രസതന്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ മറ്റൊരു ഗാനം കുസൃതിക്കുറുപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. സംഗീതം ജോൺസൺ.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: കോക്ടെയിൽ എന്ന ചിത്രത്തിൽ രാഹുൽ നമ്പ്യാർ പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനം ഒരുക്കിയത് അനിൽ പനച്ചൂരാൻ, രതീഷ് വേഗ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ഗാനകേളി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: മൂന്ന് കോളേജിലെയും
4: Don't worry.
3: ഫീസ് നോക്ക്.
5: എന്തുണ്ട് വിശേഷം?
3: എന്തു പറ്റി?
4: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി.

0: സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്തമാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
0: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹവള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷി രീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്.

0: കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചികാ പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
1: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: കണ്ണെഴുതി പൊട്ടും തൊട്ട് ഈ ചിത്രത്തിൽ കാവാലം നാരായണ പണിക്കർ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയതാണ് അടുത്ത ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആയിരം മേനി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കിടേഷ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എന്നും മാറോടണയ്ക്കാൻ. ഈ ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, ജെറി അമൽദേവ് ഈണമിട്ട്, യേശുദാസും വി എസ് കലയും പാടിയ ഗാനമാണ് അടുത്തത്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 11 മരണം. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്രശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണമുണ്ടാകില്ലെന്നും മന്ത്രി. കുവൈത്തിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഇന്ന് അർദ്ധരാത്രി ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ സംസ്ഥാന സർക്കാർ മത്സരം തത്സമയം പ്രദർശിപ്പിക്കും. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
2: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
1: ഉണ്ടല്ലോ.
3: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്തമാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
1: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed, that has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
0: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി

0: അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4 കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3 സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളീശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളീശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.

0: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
1: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനുവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്തു ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നാടകഗാനങ്ങൾ. ഭാരമുള്ള കുരിശുകൾ എന്ന നാടകത്തിൽ നെൽസൺ വരികളെഴുതി ജോബ് ഈണമിട്ട് സിയോ ആൻഡ്രൂയും പി ലീലയും പാടിയതാണ് ഗാനം.

0: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: ചിലപ്പതികാരം എന്ന നാടകത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കടൽപ്പാലം എന്ന നാടകത്തിൽ വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് സി ഒ ആൻറ്റോ പാടിയ ഗാനമാണ് അടുത്തത്.

എഫ്എം പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മുനിയെ ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുവർണ മലരുകളിലെ ആദ്യത്തെ ഗാനം കൂടെവിടെ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് എഴുതി ജോൺസൺ ഈണമിട്ട് എസ് ജാനകി പാടിയതാണ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ഇന്നല്ലെങ്കിൽ നാളെ ഈ ചിത്രത്തിൽ യൂസുഫലി കേച്ചേരി എഴുതി, ശ്യാമീണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് അടുത്തത്.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിൽ ONV കുറിപ്പെഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ലജ്ജാവതി എന്ന ചിത്രത്തിൽ അൻവർ സുബേർ വരികൾ എഴുതി കെ ജെ ജോയ് ഈണമിട്ട് പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനമാണ് അടുത്തത്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മുത്തുച്ചിപ്പികൾ എന്ന ചിത്രത്തിൽ എ പി ഗോപാലൻ വരികളെഴുതി എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നാലുമണിപ്പൂക്കൾ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി ദേവരാജനീണമിട്ട് യേശുദാസ് പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് ശ്യാമീണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം നീയോ ഞാനോ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓർമ്മകളെ വിടതരൂ. ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം ഡോക്ടർ പവിത്രന്റെ വരികൾ കീണമിട്ടത് കെ ജെ ജോയ്.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർണ മലരുകൾ. ഒരു രാഗം പല താളം ഈ ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, എം എസ് വിശ്വനാഥൻ ഈണമിട്ട് വാണിജ്യറാം പാടിയ ഗാനമാണ് അടുത്തത്.
3: अब गरीबों की जय बन गई है।

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഞാൻ മാത്രം ഈ ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് 9 ഡൽഹിയിലെ

0: വഴികൾ യാത്രികർ പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. വെസ്റ്റിൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ അലോക് രാജ് പങ്കുവയ്ക്കുന്ന യാത്രാനുഭവം തുടർന്ന് കേൾക്കാം.
1: ഞാൻ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടെ പഴയ ഒരു കോട്ടയായിരുന്നു. ഞാൻ അവിടെ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു, സാധനങ്ങളൊക്കെ വെച്ചു, എല്ലാം ഒന്ന് കുളിച്ചു മാറ്റി വന്ന് ഡോക്ടറിനെ കണ്ടു. അവർ പറഞ്ഞു നാളെയാണ് നമ്മുടെ സ്ക്രീനിങ് പ്രോഗ്രാം. അപ്പോൾ അവരോട് കഥയൊക്കെ പറഞ്ഞ് ഞാൻ പോരാൻ നേരം ചോദിച്ചു, നല്ല വണ്ടിയാണല്ലോ ലാൻഡ് ക്രൂയിസർ. ഒരു മനുഷ്യൻ അവിടെ എത്തിപ്പെടാനായിട്ട് രണ്ട് ദിവസവും കുറച്ചധികം പൈസയൊക്കെ വേണ്ടി വന്നു. പക്ഷേ ഈ ലാൻഡ് ക്രൂയിസർ ഈ നാട്ടിൽ എങ്ങനെ എത്തി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് സെക്കൻഡ് ഹാൻഡാണ്. അതെങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡിൻ്റെ പരിപാടി? ഈ നാട്ടിൽ പുറം രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ ഒഴിവാക്കുന്ന വണ്ടികൾ ഇവിടെ വരും, ഞങ്ങൾക്കത് ചെറിയ വിലയ്ക്ക് കിട്ടും. ഞാനിത് ഏതാണ്ട് $5,000 കൊടുത്ത് വാങ്ങിയ ലാൻഡ് ക്രൂയിസറാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ കാസറ്റ് പ്ലെയർ, 5 കാസറ്റ് ചേഞ്ച് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റുന്ന കാസറ്റ് പ്ലെയറൊക്കെ ഉള്ള ലാൻഡ് ക്രൂയിസറാണ്. അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ $5,000 കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചു, ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ എന്താണ്? $300 തൊട്ട് വണ്ടി കിട്ടും. ഇവിടെ ബ്രാൻഡ് നോക്കിയല്ല വണ്ടി എടുക്കുന്നത്, ഏത് രാജ്യത്ത് നിന്ന് വന്നു എന്നനുസരിച്ചാണ് വണ്ടിക്ക് വില. ഇപ്പോൾ ഈ ലാൻഡ് ക്രൂസർ നിങ്ങൾക്ക് $1,000 കിട്ടും. ഞാൻ എടുത്തത് ജപ്പാനിൽ ഓടിച്ച വണ്ടിയാണ്, അതുകൊണ്ടാണ് എനിക്ക് $5,000 കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു, ആ ഡോക്ടർ പോയി. അപ്പം ഞാനും എലനും കൂടെ റൂമിലേക്ക് കയറി. അടുത്ത ദിവസം മുതൽ ഞാൻ ഡോക്ടറിനെ യാത്രയാക്കിയിട്ട് ഞാനും എലനും വൈകുന്നേരം ഞങ്ങൾ ഡിന്നർ കഴിച്ചു. അതിനു മുമ്പ് കടലിൽ ചാടി നീന്തി കുളിച്ചു, നല്ല രസമായിരുന്നു. റൂമിൽ നിന്ന് തന്നെ അവർ താഴേക്ക് ഇറങ്ങാൻ പടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പടിയിലിറങ്ങി പിയർ എന്ന് വിളിക്കുന്ന ജെട്ടിയുടെ അറ്റം വരെ നീന്തി തിരിച്ചു വന്നു, അത്താഴം കഴിച്ചു, കിടന്നുറങ്ങി. അവരുടെ ഭക്ഷണ രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഒരു അടിമ സ്റ്റേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ സ്ഥലം കൈയടക്കി വന്നവർ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ആയിരുന്നു. അവർക്കും ഏതാണ്ട് ഇതേ മനോഭാവമൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ ആൾക്കാരോട്. അതുകൊണ്ട് അവർക്കായിട്ട് തന്നെ ഒരു ക്യുസീനൊന്നും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങളിലെയും പോലെ ജർക്ക് ചിക്കൻ വളരെ ഫേമസ് ആണ് അവിടെ. ബ്ലാക്ക് ബീൻസ് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നൊരു സാധനമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്ഥലത്തേക്ക് ഒരു സാധനം എത്തിപ്പെടാൻ വലിയ പാടാണ്. അപ്പോൾ ടിൻഡ് ഫുഡ് അതൊക്കെയാണ് കൂടുതൽ. പക്ഷേ ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ വാഴ ഉണ്ട്, പഴമൊക്കെയാണ് അവരുടെ മെയിൻ ഭക്ഷണം. പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കായ പഴം ആയിട്ട് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വല്ലതും കഴിക്കുമെന്നല്ലാതെ, ഇവർ ഈ പഴം പച്ചക്കായ എടുത്ത് പുഴുങ്ങി അത് എണ്ണയിലിട്ട് വറുത്ത് കുറച്ച് ബ്ലാക്ക് ബീൻ പുഴുങ്ങിയതും ഒരു സോസ് പോലെ ആക്കി അത് കുറച്ച് ചോറ്, ചുമല കളറിലെ ഹസ്കി റൈസ്, തവിട് മാറാത്ത അരി. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുന്നാണ്. ഇവിടെ അങ്ങനെ സ്റ്റെപ്പ് ഫാമിങ്ങോ അങ്ങനത്തെ ടെക്നോളജി ഒന്നും എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അരി വരുന്ന അരിയാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ പ്ലേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കായ വെച്ചിട്ടുള്ള ബജ്ജി പോലത്തെ സാധനം, പിന്നെ

ജെർക്ക് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്യൂ ചെയ്ത ചിക്കൻ, കനലിൽ ചുട്ട എരിവുള്ള ചിക്കൻ, ബ്ലാക്ക് ബീൻ്റെ പുഴുങ്ങിയത്, പയറ്, കുറച്ച് ചോറ്, മുളകുടച്ചൊരു സോസും. ഞാൻ ട്രക്കിങ്ങിനായിട്ട് പോകാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല, പക്ഷേ ഈ ട്രക്കിംഗ് റൂട്ടുകളിലൂടെ ഞാൻ വണ്ടിയിൽ പോയിരുന്നു. ആൾക്കാർ പോകുന്നതും വരുന്നതൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ആ റോഡിൽ കൂടെ ട്രക്ക് ചെയ്ത് പോകുന്നതാണ് ഇച്ചിരൂടെ എളുപ്പത്തിലെത്താൻ പറ്റാന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ കൊണ്ടുപോയി ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. ഞാൻ കണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 40 അടിയിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടമൊന്നുമല്ല, പക്ഷേ ഒരു 15 അടിയിൽ നിന്ന് പതഞ്ഞു പൊങ്ങാത്ത വെള്ളം വന്ന് വീണ് ഒരു പൂളാകുന്ന രീതിയിലുള്ള സൈഡിലൊക്കെ കുറ്റിക്കാടും ചെറിയ മരങ്ങളും, വളരെ സീനിക്കായ ഒരു സ്ഥലമാണ്. ഈ ആതിരപ്പള്ളി പോലെ നമുക്ക് താഴെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മേലോട്ട് നോക്കിയാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റാത്തൊരു വെള്ളച്ചാട്ടമല്ല, ഇത് മൊത്തം കാണാം. നല്ല രസമാണ്, നമുക്ക് അവിടെ നീന്തി കുളിക്കാം, എല്ലാത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. അന്ന് കിടന്നുറങ്ങിയ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു വലിയ ഹോൺ കേട്ടോണ്ടാണ്. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കടലിലേക്ക് തുറക്കുന്ന ബാൽക്കണിയിലേക്ക് ഞാനിങ്ങനെ നടന്ന് ചെന്ന് നോക്കിയപ്പോൾ ഇന്നലെ കണ്ട മനോഹരമായ തീരവോ കടലോ ഒന്നുമില്ല. എൻ്റെ മുന്നിൽ ഒരു കാർണിവൽ ക്രൂയിസിൻ്റെ ഒരു വലിയ കപ്പലാണ് നിൽക്കുന്നത്. ആ കപ്പൽ അടുപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒച്ചയാണ് എന്നെ അന്ന് ഉണർത്തിയത്. എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റെഡിയായി ഇറങ്ങി ഹോട്ടലിൻ്റെ പടി അങ്ങോട്ട് കടന്നതും ഞാൻ നിൽക്കുന്നത് വേറെ ഏതോ ഒരു മായാ ലോകത്താണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. കാരണം ഇന്നലെ കണ്ട ക്വയറ്റായ ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ട്രീറ്റ് അല്ല അത്. മൊത്തം ആൾക്കാർ, ഒരു 2000 ആൾക്കാർ കുറഞ്ഞത് ആ കുഞ്ഞു മാർക്കറ്റിലുണ്ട്. ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ ബാൻഡ് വായിക്കുന്നു, കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നു, ഈ ക്രൂയിസിൽ വന്ന സഞ്ചാരികളെല്ലാം പുറത്തിറങ്ങുന്നു. എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നൊക്കെ ആലോചിച്ച് ഇന്നലെ നിന്ന ഇടത്ത് നിന്ന് ഇന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ മുഴുവൻ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കൊണ്ട് നിറയുന്നു, മേളിൽ തോരണം തൂക്കിയിട്ടിരിക്കുന്നു, ആകെ ഒരു ബഹളം പിടിച്ചൊരു ഒരു സ്ഥലം. അപ്പം ഞാൻ ആലോചിച്ചത് ഇത് ഇന്നലെ വന്നിറങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പോഴാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറയുന്നത് ഇവിടെ ക്രൂയിസ് ഷിപ്പ് വരുമ്പോൾ മാത്രമേ ആൾക്കാർ പുറത്തോട്ടിറങ്ങാറുള്ളൂ, അപ്പോഴാണ് ഈ പോർട്ട് സജീവമാകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ആഴ്ചയിൽ എത്ര ക്രൂയിസ് ഷിപ്പ് വരും? ആഴ്ചയിൽ ഒരു 3 ക്രൂയിസ് ഷിപ്പുകൾ വരും. ഞാൻ ചോദിച്ചു എന്താ, അല്ല 3 ക്രൂയിസ് ഷിപ്പിലോ കൂടുതലൊന്നും നമുക്ക് ഈ പോർട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ വരും, വന്നിട്ട് പോകുമ്പോഴത്തേക്കിന് ഈ ഉത്സവം കഴിഞ്ഞ പോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്, അപ്പോൾ അത് ക്ലീൻ ചെയ്യണം, എന്നിട്ട് അടുത്ത ഷിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ആ സ്ഥലം ഓടുന്നത്? ഞാനവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സ്ത്രീകളുമായിട്ടാണ്. പുരുഷന്മാരെയൊക്കെ വിരലെണ്ണാവുന്നവരെയൊക്കെ ഞാൻ കണ്ടു തന്നെ ഉള്ളു. അപ്പം ഞാൻ ഇടപെട്ട 1-2 ആൾക്കാരുണ്ട്, ഒരു നേഴ്സ് നാൻഡി. അപ്പം ഞാൻ ചോദിച്ചു ഇവിടുത്തെ പുരുഷന്മാരൊക്കെ എവിടെ? അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വിമൻ ഫോർവേഡ് കമ്മ്യൂണിറ്റിയാണ്, ഇവർക്ക് തന്നെ ഒരു പല ഗോത്രങ്ങളിൽ പല സമയത്ത് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടേതായ ആചാരങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, സ്ത്രീകൾ പ്രത്യേകിച്ചും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇവർ പിറ്റേ ദിവസം തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു നിങ്ങൾ ഈ മലയുടെ മണ്ടയ്ക്ക് കയറിയോ? ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ കയറി കാണേണ്ട കാഴ്ചയാണ്, ഈ മലയുടെ തുഞ്ചത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദ്വീപ് മുഴുവൻ കാണാം. ഏതാണ്ട് ഒരു 30 കിലോമീറ്ററൊക്കെ മാത്രം വ്യാപ്തിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവരെന്നെയും കൊണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. മണ്ടയ്ക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് ഭയങ്കര ദുരന്തമാണ്. 2017 ഒരു ചുഴലിക്കാറ്റടിച്ചിരുന്നു. അപ്പോൾ അവരുടെ അതുവരെ ഉണ്ടാക്കിയ സകലമാന റിസോഴ്സുകളെയും തകർത്തുകൊണ്ടാണ് ഈ മരിയ ചുഴലിക്കാറ്റ് പോയത്. ഇപ്പോഴും അവരുടെ വീടുകളൊന്നും കൃത്യമായിട്ട് പണിതിട്ടില്ല. ഈ വളരെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ മല കയറി പോകുന്നത്. മല കയറി കുറച്ച് നേരം അതിൻ്റെ മേള് നിന്നപ്പോഴത്തേക്കിനും നന്ദി ഇവരുടെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു, ഒരാളെ കണ്ടിഷ്ടപ്പെട്ടു, അയാളുമായി കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയി. ഇതാണ് ഒരു 70% ആൾക്കാരുടെ അവസ്ഥ. പക്ഷേ അവർ പഠിച്ചതുകൊണ്ട് അവർക്ക് ഗവൺമെൻറ് ജോലി കൊടുത്തു, അവരിന്നൊരു നേഴ്സാണ്, അവരുടെ കുട്ടി അമേരിക്കയിൽ പഠിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇന്ന് ഡൊമിനിക്കയിലുള്ളത്. എന്ന് മാത്രമല്ല നമ്മൾ ചെന്ന് കാണുന്ന ആൾക്കാരോടും ഭയങ്കര സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്നേഹം. അങ്ങനെ ഭയങ്കര വാമായ എന്നാൽ സെൽഫ് മെയ്ഡായ കുറേ സ്ത്രീകൾ ഉണ്ടാക്കിയ രാജ്യമാണ് എന്ന് നമ്മൾ

0: നമുക്ക് പറയേണ്ടി വരും.
1: മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് തന്നെ തുടർച്ചയായി കഴിഞ്ഞ 200 കൊല്ലത്തിനിടയിൽ ഒരു 4-5 പ്രാവശ്യം റീബിൽഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇല്ലാത്ത പ്രകൃതിക്ഷോഭങ്ങളില്ല. അപ്പോൾ ഇത്രയും വൾണറബിളായ ഒരു ജനത അവരുടെ സ്വന്തം പ്രയത്നത്താൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രയത്നത്താൽ, ഒരു 30-40 കൊല്ലം കൂടുമ്പോൾ സ്വയം റീബിൽഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം മനുഷ്യരുടെ ബലത്തിലും വിൽ പവറിലും പ്രയത്നത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഡൊമിനിക്ക കണ്ടു കഴിഞ്ഞാൽ ആ സംശയം അങ്ങ് മാറിക്കിട്ടും.
2: വെസ്റ്റ് ഇൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ അലോക് രാജ് പങ്കുവച്ച യാത്രാനുഭവമാണ് ഇതുവരെ കേട്ടത്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
3: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
4: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
3: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: 103.6 റിയൽ എഫ് എം.
1: ചാർമിൽ പൂവിന്റെ നാട്ടിൽ കെ പി ജയരാജ് കവളപ്പാറ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ: കാഞ്ഞൂർ മത്തായി, മനു ജോസ്, ടി ജെ ലൈല, എം തങ്കമണി, ബേബി റിങ്കു വിൽസൺ.
2: പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ദൂരെ ദൂരെ മഹാസാഗരങ്ങൾക്കും അപ്പുറത്ത് ഉഗ്രശാസനക്കാരനായ ഒരു രാജാവ് ഭരിച്ചിരുന്ന രാജ്യത്തിന്റെ പ്രദേശമായിരുന്നു ചാർമിൾ കുന്ന്. നിറയെ പടർന്നു നിൽക്കുന്ന ചാർമിൾ ചെടികളിൽ നിന്നുമാണ് അവിടം ചാർമിൾ കുന്നെന്ന് അറിയപ്പെട്ടത്. രാജ്യത്താകെ ചാർമിൾ ചെടികൾ ആ കുന്നിലേ കാണപ്പെട്ടിരുന്നുള്ളൂ. ചാർമിൾ കുന്നിലെ നിവാസികൾക്കാവട്ടെ, ചാർമിൾ പൂക്കൾ ഭാഗ്യത്തിന്റെയും ഭീതിയുടെയും പ്രതീകമാണ്. ഒരേ ചെടിയിൽ തന്നെ വിടരുന്ന വെളുത്ത പൂക്കൾ ഭാഗ്യവും ചുവന്ന പൂക്കൾ നിർഭാഗ്യവും വിതയ്ക്കുമെന്ന് അവർ വിശ്വസിച്ചു. അനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകളിലൂടെ, ചാർമിൾ പൂക്കളിലെ ഭാഗ്യനിർഭാഗ്യ സങ്കല്പങ്ങളിലൂടെ കുറെ മനുഷ്യർ അവിടെ ജീവിച്ചു.
1: ചാർമിൽ പൂവിന്റെ നാട്ടിൽ.
3: ഹെലൻ, അതാ വഴിയോരത്തിലൂടെ ഏണിയും എണ്ണപ്പാട്ടിയുമായി ആ നശിച്ച ജൂബാലൻ ആടി ആടി വരുന്നു. അവന്റെ മിഴിയുരുട്ടിയുള്ള നോട്ടം കണ്ടാൽ പെരുവിരൽ തുമ്പിലൂടെ അരിശങ്ങനെ പെരുത്തു കയറും. നശിച്ച ആ മാർജാരമിഴികൾ നോക്കാൻ പാടില്ലാത്തിടങ്ങളിലേ തങ്ങി നിൽക്കൂ.
4: നമുക്ക് അയാൾക്ക് ചെവി കൊടുക്കാതെ ഗമനിക്കാതെ വേഗം നടന്നു നീങ്ങാം. സിലോഷ്യ, നീ അങ്ങോട്ട് നോക്കാതെ.
5: അവന്റെ ചാർമിൾ കുന്നിന്റെ സൗന്ദര്യ ഭാവങ്ങൾ ഒരുമിച്ച്. ഓ, ആ കിഴവൻ ലൂസിഫറിന്റെ കുടിലിൽ നിന്നാകും അല്ലേ?
3: വഴിന്ന് മാറു ജൂബാലൻ, നേരം വൈകി, ഞങ്ങൾ പോട്ടെ.
5: എന്റെ സിലോഷ്യ, നിങ്ങൾ ആ കിഴവനോട് കാട്ടുന്ന സ്നേഹം എന്നോട് കാട്ടാത്തത് എന്താ?
3: അതിന്റെ കാരണം നിങ്ങൾക്കറിയാം ജൂബാലൻ. വാ ഹെലൻ, നമുക്ക് നടക്കാം.
5: ഹെലൻ ദുഃഖപുത്രി, കളവൻ കളഞ്ഞിട്ടു പോയ കനകമേ, എവിടെ നിന്റെ അപ്പെണ്ണ് മഞ്ജുലിയ? ഞാൻ ഉള്ളത് മാതിരി പറയുന്ന മട്ടുകാരനാണ്. ഈശ്വരനാണ്, നീയൊരു അമ്മയാണെന്ന് കണ്ണുള്ളവരാരും പറയില്ല. നിന്റെ ഇത്തേച്ച സ്വർണമുടിക്കാരിക്കൊപ്പം പോയ നിന്റെ കണവൻ വട്ടനും പൊട്ടനും തന്നെ. ഓ,
4: ഭ്രാന്ത് പറഞ്ഞ് നിർത്തൂ ജുവാലൻ.
3: നിങ്ങൾ ആ വിളക്ക് കൊളുത്തി കുന്നിറങ്ങാൻ നോക്ക്, മനുഷ്യന് ഹാലിളക്കാതെ.
5: നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ എന്റെ ചിലോഴ്ചിയ? കുടിച്ച ഈ പരുവത്തിൽ ഞാൻ എങ്ങനെ ഈ വിളക്ക് മരത്തിൽ ഏണി വെച്ച് കയറും?
6: വഴിവിളക്കെരിയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണല്ലോ.
3: വിളക്ക് കത്തിക്കൽ നിങ്ങളുടെ പണിയല്ലേ ജൂബാലൻ? നിങ്ങൾ അതിന് പ്രതിഫലവും പറ്റുന്നില്ലേ?
5: എവിടെയാ കിഴവൻ ലൂസിഫർ? പലപ്പോഴും ഏണിയേറി അയാളാണ് ഈ വിളക്ക് തെളിയിക്കാറ്. കള്ളൻ, എണ്ണ എത്രയാ പാരാറെന്നോ വിളക്കിൽ? പാട്ട കാര്യാക്കും ദുഷ്ടൻ.
3: ചിലപ്പോഴൊക്കെ ഞങ്ങളും ഒന്ന് തെളിയിച്ചു തരാറുണ്ട്, അത് നീ വിഴുങ്ങണ്ട.
5: എന്റെ ദൈവമേ, അത് ഞാൻ എങ്ങനെ മറക്കും സിലോഷിയ? നോക്ക്, കാലുറക്കുന്നില്ല. അതുകൊണ്ട് ഇന്നുകൂടി നിങ്ങളൊന്ന്
3: നശിച്ച നിങ്ങളുടെ നോട്ടോ. ഞങ്ങളുടെ ആവശ്യമല്ലേ? ആ പാട്ട് ഏണി
5: ഇങ്ങോ.
3: ഹെലൻ, താഴെ നിന്ന് ഈ ഏണി ശരിക്കൊന്ന് പിടിക്കുക കേട്ടോ.
5: ഞാൻ പിടിച്ചോളും.
3: ഞാൻ കേറുകയാണേ. ശരിക്കും പിടിക്കണേ ഏണി.

0: ഇല്ല, ഞാൻ താഴെ നിന്ന് നോക്കുന്നേ ഉള്ളൂ. കേട്ടോ സിലോഷിയ, നിനക്ക് ഇഷ്ടമുള്ളത്ര എണ്ണ നീ വിളക്കിൽ പാർന്നോ, അളവ് നോക്കണ്ട. കുന്നിന് താഴെയുള്ള വിളക്കുകളിൽ കുറച്ച് ഞാൻ അത് ലാഭിച്ചോളാം. നിങ്ങൾക്കായിട്ട് എന്ത് ത്യാഗത്തിനും ജ്വാലൻ തയ്യാറാണേ.
1: നിങ്ങളുടെ ഏണിയും പാട്ടയും ഇനി കുന്നിറങ്ങാൻ നോക്ക് ജുവാലൻ.
0: രണ്ടാളും കേട്ടോളിൻ, നിങ്ങളെ ഓർത്ത് ഈ കുന്നിലൊരിടത്ത് ഞാൻ രണ്ട് ചാർമിൽ കൊമ്പുകൾ തൊട്ടിട്ടുണ്ട്. അവയിൽ വെള്ളപ്പൂക്കൾ വിടരട്ടെ, എന്നിട്ട് ഞാൻ വരും എന്റെ സുന്ദരി കുട്ടികളെ.
1: താനേ തിരുമണ്ടനാണെന്നൊരിക്കൽ കൂടി ജുവാലൻ തെളിയിച്ചു. പുറത്തുറക്കെ പറഞ്ഞതോടെ തൊട്ട ചാർമിൽ കൊമ്പുകളുടെ ശുദ്ധി നഷ്ടമായി. ഇനി അവ പൂക്കില്ല.
2: വാ സിലോഷ്യ, നമുക്ക് വേഗം നടക്കാം. മഞ്ജുലി ഇപ്പൊ ഉണർന്നു കാണും.
1: നോക്ക് ഹെലൻ, നാടുവാഴുന്ന പൊന്നു തമ്പരാൻ എന്നെങ്കിലും എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ ഉണർത്തിക്കാൻ ഇടവന്നാൽ ഞാൻ ചോദിക്കുക, കൊട്ടാരത്തിലെ പെണ്ണുങ്ങളെപ്പോലെ നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം മുട്ടുവരെ അല്ലാതെ പാദത്തോളം വസ്ത്രമണിയാനുള്ള അനുവാദമായിരിക്കും. നോക്കിക്കോ ഹെലൻ.
3: ഹായ്, എന്ത് സുഖമുള്ള കാറ്റ്! എന്ന് ശബ്ദമുണ്ടാക്കി ഓരോ ചാർമിൽ ചെടിയും എന്നെ വിളിക്കുന്നത് പോലെ. മാമന്റെ കഥകളും കേട്ട് കാറ്റും കൊണ്ട് ഈ കുന്നിൻ ചെരുവിൽ എങ്ങനെയിരിക്കാൻ നല്ല രസം.
4: എന്റെ മഞ്ജുലിയ, നിനക്ക് കഥകൾ പറഞ്ഞിങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ മാമനും വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇനി മാമൻ മോൾക്ക് നാളെ വേറൊരു കഥ പറഞ്ഞു തരാം, മഴവില്ലിറങ്ങി വന്ന മാലാഹ കുഞ്ഞിന്റെ കഥ.
1: അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ, ഞാൻ നിങ്ങളെ താഴ്വരയിൽ തിരയായിരുന്നു. ഇന്ന് ഏത് കഥയുടെ ചെപ്പാ മാമ നിങ്ങൾ തുറന്നത്?
4: ഇന്ന് മേൾക്ക് കേക്കേണ്ടത് ചമേലിയുടെ കഥ തന്നെ. കുഞ്ഞായിരുന്നപ്പോ നീയും അതെ ഈ കഥക്കായി വാശി പിടിക്കുമായിരുന്നു.
1: ഞാൻ ഓർക്കുന്നു മാമ, നമ്മൾ ചെന്നിരിക്കാറ് താഴ്വരയിലെ നിപ്പാ മരക്കൂട്ടങ്ങൾക്കരികിലെ പാറക്കൂട്ടങ്ങളിലും കിഴക്ക് വെള്ളക്കോക്കുകൾ തപസ്സിരിക്കാറുണ്ടായിരുന്ന പൊയ്കയ്ക്കോരത്ത് പാകിയിട്ടിരുന്ന ചെങ്കല്ലുകളിലുമായിരുന്നു. പക്ഷേ വേണ്ട മാമ, ദുരന്തങ്ങളുടെ ആ പഴയ നാളുകൾ നമുക്ക് മറക്കാം. എനിക്കത് ഓർക്കണ്ട തീരെ.
4: പക്ഷേ എങ്ങനെ സിലൂഷ്യ, പ്രിയപ്പെട്ടതെന്തും നഷ്ടപ്പെട്ടാൽ അവയ്ക്ക് മറവിയില്ല. നിന്റെ അപ്പൻ നിക്കോളിനെ മറക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അന്നത്തെ മഹാമാരിയിൽ പൊലിഞ്ഞ ജീവിതങ്ങൾ, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അവസാന പിടച്ചിലുകൾ, കണ്ണിലവയെല്ലാം തെളിയുന്നു. തളർന്ന രോദനങ്ങൾ ചെവിയിൽ നിറയുന്നു. സംഹാരത്തിന്റെ ആ ദിനങ്ങൾക്കൊടുവിൽ ഈ കുന്നിൽ ബാക്കിയായത് കിഴവൻ ലൂസിഫറും കുറെ ജടങ്ങളും മാത്രം.
1: ഞാൻ ഓർക്കുന്നു മാമ,
4: മറ്റെല്ലാവരും കുന്നിറങ്ങിയപ്പോഴും ഈ കിഴവൻ ലൂസിഫർ ഇവിടെ തങ്ങി. ദുരന്തത്തിന്റെ തുരുത്തിൽ എന്റെ ആയുസ് മാത്രം നീട്ടിക്കിട്ടി. മറ്റു കൊമ്പുകളിലെല്ലാം ചുവന്ന പൂക്കളുമായി ചാർമിളുകൾ മരണത്തിന്റെ മുഖവുമായി ചിരിച്ചു നിന്നപ്പോ എന്റെ പേർ ചൊല്ലി ഞാൻ തൊട്ട കൊമ്പിൽ മാത്രം വെള്ളപ്പൂക്കൾ വിടർന്നു. ദൈവമേ, എല്ലാം അങ്ങയുടെ നിയോഗങ്ങൾ.
1: ഒടുവിൽ എല്ലാം ശാന്തമായപ്പോൾ തിരികെ ചാർമിൽ കുന്ന് കയറിയതാകെ ആറേയാറ് കുടുംബങ്ങൾ. ഞങ്ങൾ അതുവരെ അനുഭവിച്ച ദുരിതം നിറഞ്ഞ ദിനങ്ങൾ, നഗരവീഥിക്കോരത്തെ ചേരികളിലൊന്നിൽ ഒരിടുങ്ങിയ മുറിയിൽ അഴുക്കുവെള്ളം തളംകെട്ടിക്കിടന്ന നടവഴിക്കരികിൽ നൂലുണ്ടാക്കിയ നിറം മുക്കിയും ഞാനും അമ്മയും.
4: നിയോഗങ്ങൾ സിലോഷ്യ.
3: മാമ, ഈ കുന്നിലപ്പോൾ മരണം പതുങ്ങിയിരിക്കുന്നുണ്ടോ? എനിക്ക് പേടി തോന്നുന്നു.
4: ഇല്ല മോളെ, മോളെ പോലുള്ള മാലാഖകൾക്ക് സ്വർഗമൊരുക്കും ഈ ചാർമിൽ കുന്ന്.
1: മഞ്ജുലിയ, നിനക്ക് തണുക്കുന്നുണ്ടോ?
4: ഈ കിഴവനേതായാലും ഇത്തിരി തണുക്കുന്നുണ്ട്. നമുക്ക് പതിയെ മടങ്ങാം.

0: അടിവാരത്തിന്നു ഈ മുടിഞ്ഞ കുന്നിന് മുകളിലേക്ക് നടന്നാലും നടന്നാലും ചെന്നെത്താത്തത് എന്താ? ചാർമിൽ കൊമ്പിലൊരു വെളുത്ത പൂവ്, ഇത്തിരി പോന്നെന്റെ വെളുത്ത പൂവേ, നീ ഭാഗ്യം ചൊരിഞ്ഞു നിൽക്കുന്നത് ആർക്കാണ്? ദൈവമേ, ഇതാരാണ് എന്റെ മുമ്പിൽ?
1: ചാർമിൽ കുന്നിലെ ദുഃഖപുത്രി ഹെലൻ.
0: ഓ, വെളുത്ത ചാർമിൽ പൂക്കൾ കാണുന്നത് പോലും ഭാഗ്യമാണല്ലോ.
2: വഴിമുടക്കാതെ മാറി നിൽക്കൂ ജുവാലൻ.
0: ഒന്ന് നിൽക്കണ്ടേ ഹെലൻ, ഇതൊന്ന് കേൾക്ക്. ചാർമിൽ കുന്നിന്റെ സൗന്ദര്യമേ, ചന്തം തികഞ്ഞുള്ള താരുണ്യമേ, സന്ധ്യക്കുതിക്കുന്ന പൊൻതാരമേ, നീ എന്റെ ജീവന്റെ ജീവനല്ലേ? കണ്ടോ കണ്ടോ, നിന്റെ ഈ സൗന്ദര്യം എന്നിൽ പോലും കവിത ജനിപ്പിക്കുന്നു.
2: ജുവാലൻ, ഭ്രാന്ത് പറച്ചിൽ നിർത്തി, നിങ്ങളെ ഏണി വഴിയിൽ നിന്ന് മാറ്റ്.
0: എന്നെ പഴിക്കാതെ എന്റെ വെണ്ണേ, നീ ചന്തമുള്ളവളാണെന്ന് പറഞ്ഞതിനും കോപിക്കുന്നു. നോക്ക്, ഞാൻ ഉള്ളത് പോലെ പറയുന്ന മട്ടുകാരനാണ്. ഹെലൻ ഹെലൻ, നീയൊരു വെളുത്ത ചാർമിൾ പൂവാണ്.
2: നിനക്ക് നിന്റെ തലയോർത്ത് ഒരു കുണ്ടിതവും ഇല്ലേ ജുവാലൻ? പൊന്നു തിരുമനസിനോട് ഞാനിതെല്ലാം പരാതിപ്പെട്ടാൽ?
0: നീ എന്തിനാവശ്യമില്ലാത്തത് പറയുന്നു ഹെലൻ. നീ ഇതൊന്ന് കേക്ക്, സത്യത്തിൽ നിനക്ക് രക്ഷയാകാൻ പോകുന്ന ഒന്ന്. നോക്ക്, കെട്ടിയോ നിട്ടേച്ചു പോയ നിനക്ക് നിന്റെ പെണ്ണല്ലാതെ തുണയ്ക്ക് മറ്റാരുമില്ല. എല്ലാ വൈകുന്നേരങ്ങളിലും വിളക്കായ വിളക്കെല്ലാം കൊളുത്തി കൊളുത്തി ഈ കുന്നുകയറി ഞാൻ ഇവിടെ എത്തുന്നുമുണ്ട്. ആരോരുമില്ലാത്ത ഈ ഞാൻ നിന്റെ പുരയിൽ നിനക്കൊരു അന്തിക്കൂട്ടിനായി അണഞ്ഞോട്ടെ ഇനി എന്നും.
2: നിർത്തു ജുവാലൻ, ഈ അവസ്ഥയിലും നിങ്ങളോട് ഞാൻ കാണിക്കുന്ന ക്ഷമയും മാന്യതയും മാനിച്ചെങ്കിലും മതിയാക്കും. ഒരു പെണ്ണിനെ പ്രലോഭിപ്പിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശിക്ഷയെ കുറിച്ച് നീ ശരിക്കും ബോധവാനല്ലേ?
0: കണ്ടോ കണ്ടോ, നീ പിന്നെ എന്നെ ശിക്ഷിക്കാൻ തന്നെ നോക്കുന്നു. നന്മ കാണാതെ നീ തിന്മ മാത്രം തെളിയുന്നു. ഓ, എല്ലാം തുറച്ചു. ആ വരുന്നു ആ വായാടിപ്പള്ള്, തല നിറച്ച നിന്റെ സിലോഷ്യ. ഇനി ഒന്നും നടക്കട്ടെ.
3: യാമങ്ങളുടെ മാറ്റം നിങ്ങൾ അറിയുന്നില്ലേ ജുവാലൻ? വഴിവിളക്കെറിയേണ്ട യാമം എപ്പോഴേ കഴിഞ്ഞു.
0: എന്റെ സിലോഷ്യ, നീ പെണ്ണിനെയും താങ്ങി എവിടെ നിന്നാ ഇങ്ങനെ ബുദ്ധിമുട്ടി വരുന്നത്?
1: കേട്ടോ ഹെലൻ, നേരത്തെ നിന്നെ ഞാൻ വെളുത്ത ചാർമിൾ പൂ എന്ന് വർണ്ണിച്ചില്ലേ? ഇപ്പോൾ യാതൊരു പിശുക്കും കാട്ടാതെ ഇവളെയും കാൽമുട്ടിലൊരു കുഞ്ഞു മറവുള്ള ഇവൾ ദാ ഈ സിലോഷ്യയെയും,
0: പിന്നെ ചന്തമുള്ള നിന്റെ പെണ്ണ് മഞ്ജൂലിയായും
1: വെളുത്ത ചാർമിൾ പൂക്കൾ എന്ന് വിളിക്കാൻ ഞാൻ മടിക്കില്ല.
3: ആൺവർഗത്തിന് അപമാനമായവനെ, നിന്റെ ഈ മുടിഞ്ഞ മാർജാരമിഴികൾ അനിദ്ധമാവട്ടെ, നാ കനക്കാൻ കഴിയാതെ നീ ഊമയാവട്ടെ.
1: സിലോഷ്യ, നീ എന്നെ അപമാനിക്കുന്നു. നിന്റെ വാക്കുകൾ നിറയെ ധിക്കാരമാണ്. സൂക്ഷിച്ചോ സൂക്ഷിച്ചോ,
3: മുടിഞ്ഞ നിന്റെ വാക്കുകളിലോ ജൂബാലൻ. നോക്കിക്കോ, ഇതുപോലെ പെണ്ണുങ്ങൾക്ക് വഴിയിൽ കയറി തടസ്സം നിൽക്കുന്നതും തൊഴിലിനിടയിലെ നിന്റെ മുടിഞ്ഞ മദ്യപാനവും എണ്ണ കക്കലും എല്ലാം ഞാൻ പ്രമാണിയോട് ഉണർത്തിക്കും. പൊന്നു തിരുമനസിന്റെ തിരുനാക്ക് അനങ്ങിയാൽ നീ നോക്കിക്കോ ജൂബാലൻ, തെരുവിൽ വൈകാതെ നിന്റെ തലയ്ക്കായി തെരുവ് നായ്ക്കൾ കടിപിടി കൂടും. ഞാൻ ഈ സിലോഷ്യാണ് പറയുന്നത്, നോക്കിക്കോ.
1: ചാർമിൽ കുന്നിലെ ചെകുത്താന്റെ സന്തതികളെ, നിങ്ങളെ വാക്കുകൾ, നിന്റെ വാക്കുകൾ എന്നെ ഭ്രാന്തരാക്കുന്നു. നിങ്ങളുടെ നശിച്ച സൗന്ദര്യം പുഴുതൊന്നു പോകട്ടെ.

0: മഹാമാരി വീണ്ടും വീണ്ടും പോയി കുന്നിൽ തലതല്ലിച്ചിരിക്കട്ടെ. നിങ്ങളും ഈ സർവ്വതും മേലാകെ പൊന്നി പനിച്ച് വിറച്ച് ചോര തുപ്പി തൊലിയട്ടെ. ഞാൻ ഇതിനായി ചാർമിൽ കൊമ്പുകളിൽ തൊടും, അതിൽ വെള്ളപ്പൂക്കൾ വിടർന്നാൽ പണ്ടുണ്ടായ പോലെ മഹാമാരി ഈ കുന്നു കയറും, ഇവിടെ ആകപ്പടരും, സർവ്വതും തുലയും. അതെ, ഞാനൊഴികെ സർവ്വതും തുലയും, ഞാനൊഴികെ സർവ്വതും തുലയും.
1: അയ്യോ, അയാൾ പറഞ്ഞത് കേട്ടില്ലേ മമ്മ? ഞാൻ ചത്തുപോകുമോ? ഞാൻ ചോര തുപ്പുമോ? മഹാമാരി ഈ ചാർമിൽ കുന്നിൽ വീണ്ടും എത്തുമോ മമ്മ? എനിക്ക് പേടിയാകുന്നു.
2: എന്റെ മഞ്ജുലിയ, നീ ആ ഭ്രാന്തന്റെ വാക്കുകളെ ഭയക്കുന്നോ? ഞാൻ കരുതിയത് നീ നല്ലൊരു മിടുക്കിക്കുട്ടിയാണെന്നാണ്.
1: പക്ഷേ അയാൾ ചാർമിൽ കൊമ്പിൽ തൊടുന്ന കാര്യം പറഞ്ഞില്ലേ?
2: അതല്ലേ മണ്ടത്തരം. ഉറക്ക പറഞ്ഞതോടെ ഇനി അവൻ തൊട്ടാലും ആ കൊമ്പുകളൊന്നും പൂക്കില്ല. നീ ഒന്ന് പറ ഹെലൻ ഇവളോട്. പാവം, പേടിച്ചു മോള്.
3: ഭയക്കാതെ മോളെ, അവനൊരു വട്ടനല്ലേ, നമുക്കൊരാപത്തും വരില്ല. വാ സിലോഷ്യ, നമുക്ക് നടക്കാം.

0: മാമാ, മാമാ, ലൂസിഫർ മാമാ.
1: ആരാ, ആരാണ് ഈ സമയത്ത്? മഴയ്ക്ക് ഹാലിളകി ഈ സമയത്ത് നീ എന്തിനാണ് സിലൂഷ്യ നനഞ്ഞൊലിച്ച് ഈ മിന്നലിൽ?
0: ഇതെന്ത് ജാതി മഴയാ മാമ? എനിക്ക് ആകെ പേടി തോന്നുന്നു. ലൂസിഫർ മാമ, നിങ്ങൾ ഓർക്കുന്നില്ലേ അന്ന് ആ മഹാമാരിക്ക് മുമ്പും ചാർമിഴിക്കുന്നിൽ മഴ ഇതുപോലെ തകർത്താടി?
1: സിലൂഷ്യ, അരുത്. ചിന്തകളിൽ പോലും ആപത്തുകൾ കിടം കൊടുക്കരുത്.
0: അത് വല്ലാതെ എന്നെ കീഴടക്കുന്ന പോലെ.
1: വെറുതെ ഓരോന്നോർത്ത് മനസ്സിന്റെ വിങ്ങൽ പിരിപ്പിക്കാതെ സമാധാനമായിട്ട് ചെല്ലേ. ആ പിന്നെ മഴ നിന്റെ ദേഹത്ത് അസുഖം വരുത്തണ്ട.
0: അപ്പൊ മാമാ, ചാർമിഴിക്കുന്നിൽ അപകടം ഒന്നും വരാൻ പോകുന്നില്ല അല്ലേ മാമാ?
1: ഇല്ല.
0: പ്രാർത്ഥിക്കൂ മാമാ, ഞങ്ങൾക്ക് എല്ലാവർക്കുമായി പ്രാർത്ഥിക്കൂ.

0: മമ്മ, അതാ ചാർമൽ കൊമ്പുകളിൽ ആകെ ചുവന്ന പൂക്കൾ, എല്ലായിടത്തും ചുവന്ന പൂക്കൾ മാത്രം. അയ്യോ, മഹാമാരി കുന്നു കയറി വരും, എന്നെ ഏത് കാർന്നു തിന്നോ, ഞാൻ ചോര തുപ്പിച്ചാവും. ഓ, മേലാകെ നോവുന്നു മമ്മ. അയ്യോ, കണ്ണിലിരുട്ട് മാത്രം, ഉരുളാകെ വിറയ്ക്കുന്നു, ചാർമൽ കൊമ്പുകൾ ഇളകുന്നു. ഓ, മരിച്ചുപോയവരുടെ അട്ടഹാസങ്ങൾ, ആ ശബ്ദം എന്റെ അടുത്തേക്ക് വരുന്നു. അയ്യോ, ചോര.
1: മഞ്ജുലിയ മോളെ, മഞ്ജുലിയ
0: മമ്മ, അതാ ചുവന്ന പൂക്കൾക്ക് മുന്നിൽ മുമ്പ് മരിച്ചവരുടെ നിഴലുകൾ. അയ്യോ, അവ പൊട്ടിച്ചിരിക്കുന്നു, എന്റെ കാത് തകരുന്നു മമ്മ. അയ്യോ ചോര, ഞാൻ ഇപ്പൊ ചാവും മമ്മ.
1: മോളെ, ഇവൾ വിറയ്ക്കുന്നല്ലോ, എന്താ മോളെ നീ പിച്ചും വരും പറയുന്നേ? എനക്കൊന്നുമില്ല. സിലോഷ,
2: എന്താ എന്താ ഹെലൻ?
1: അയ്യോ മോള്,
3: മുടിഞ്ഞ ആ മഴ ഒടുങ്ങിയപ്പോ തന്നെ വല്ലാത്തൊരാശ്വാസം. എന്താ ഹെലൻ?
1: പക്ഷേ മോള്, അവൾ നോക്ക് സിലോഷ, പിച്ചും പേയും പറയുന്നു, ഉടലാകെ വിറയ്ക്കുന്നു. ഇതെന്താണ് സിലോഷ?
3: ഹെലൻ, നീ എന്തായി പറയുന്നേ? മഞ്ജുലിയ, മഞ്ജുലിയ,
0: മഹാമാരിയിൽ മരിച്ചുപോയവരുടെ കരച്ചിലുകൾ, ചുവന്ന ചോരമിൽ പൂവുകൾ. അയ്യോ, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഉടലാകെ വിറയ്ക്കുന്നു, ചോര, എന്റെ ഉടലാകെ ചോര.
3: എന്താളിത് മോളെ, ഒന്ന് കണ്ണു തുറക്കെ. നീ എന്താ പേക്കിനാവ് കണ്ടോ?
0: മമ്മ, എനിക്ക് മേലാകെ നോവുന്നു, എനിക്ക് കടുത്ത വിറ വരുന്നു, കരിമ്പടം കൊണ്ടെന്നെ മൂടും അമ്മ, എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല, എനിക്ക് നോവുന്നു.
1: സിലോഷ, ഇതെന്താ എന്റെ മോൾ ഇങ്ങനെ? എനിക്ക് വയ്യ.

0: നീ ഭയക്കാതെ ഹെലൻ, കണ്ട പേക്കിനാവിന്റെ നടുക്കം ഇവൾക്ക് ഇനിയും മാറിക്കാണില്ല.
1: നോക്ക് സലോഷ, നമുക്ക് ലൂസിഫർ മാമിനെ ഒന്ന് വിളിച്ചാലോ?
0: ഇപ്പോഴോ? നേരെ ഒന്ന് പുലർന്നോട്ടെ ഹെലൻ. എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും പഴയ ആ മിടുക്കിയായി ഇവൾ ഉണരുമെന്ന്. നമുക്കിവിടെ ഇവൾക്ക് അരികിലിരിക്കാം ഹെലൻ.
2: അരുത്,
0: വെറുതെ ആ മനസ്സ് നൊമ്പരപ്പെടുത്തരുത്. അരുത് ഹെലൻ, കരയരുത്.
3: നീ അരുതാത്തത് എന്തിനു ചിന്തിക്കുന്നു? നോക്ക്, അനുഭവങ്ങൾ ഏറെയുള്ള കിഴവൻ ലൂസിഫറാണ് പറയുന്നത്. ഇവിടെ ചാർമിളുകൾ സത്യമേ ചൊല്ലു.
0: ചാർമിളുകൾ, ചാർമിളുകൾ, അവ എന്നെ ഭ്രാന്ത പിടിപ്പിക്കും. മരണത്തിന്റെ ചീട്ട് ഉറപ്പാക്കാൻ പിറക്കുന്ന നശിച്ച ചുവന്ന പൂക്കൾ, മഹാമാരിയുടെ വിത്തെറിയാൻ പിറക്കുന്ന ജന്മങ്ങൾ, കൈ നിറയെ ദൗർഭാഗ്യം വിടർത്തി പിറവിയെടുക്കുന്നവ എനിക്ക് കേൾക്കണ്ട അതൊന്നും.

0: അരുത്, വെറുതെ ആ മനസ്സ് നൊമ്പരപ്പെടുത്തരുത്. അരുത് ഹെലൻ, കരയരുത്.
1: നീ അരുതാത്തതിന് ചിന്തിക്കുന്നു. നോക്ക്, അനുഭവങ്ങൾ ഏറെയുള്ള കിഴവൻ ലൂസിഫറാണ് പറയുന്നത്. ഇവിടെ ചാർമിളുകൾ സത്യമേ ചൊല്ലു.
0: ചാർമിളുകൾ, ചാർമിളുകൾ, അവ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. മരണത്തിന്റെ ചീട്ട് ഉറപ്പാക്കാൻ പിറക്കുന്ന നശിച്ച ചുവന്ന പൂക്കൾ, മഹാമാരിയുടെ വിത്തെറിയാൻ പിറക്കുന്ന ജന്മങ്ങൾ, കഴിഞ്ഞെറിയ ദൗർഭാഗ്യം വിടർത്തി പിറവിയെടുക്കുന്നവ, എനിക്ക് കേൾക്കണ്ട അതൊന്നും.
1: ദുഃഖം ക്രോധത്തിന്റെ രൂപത്തിൽ നിന്റെ ബുദ്ധിയെ വല്ലാതെ മറയ്ക്കുന്നു. അതേ കൊമ്പിൽ പിറവിയെടുക്കുന്ന വെളുത്ത പൂക്കൾ സൗഭാഗ്യങ്ങൾ ഏകുന്നവയാണ് സിലോഷ്യ.
0: അറിയാം, മരണത്തിന്റെ കുത്തി ഒഴുക്കിൽ ഇതുവരെ നിങ്ങൾക്ക് മാത്രം സൗഭാഗ്യം വിടർത്തി പിറവിയെടുക്കുന്ന ആ വെളുത്ത പൂക്കൾ ചാർമിഴക്കുന്നിൽ മറ്റുള്ളവർക്ക് അന്യമാണ് മാമ. പൂക്കം വൈകാതെ ചാർമിഴക്കുന്ന ആകെ ചുവന്ന പൂക്കൾ പൂക്കും, അതിൽ എല്ലാരും മുടിയും. പക്ഷേ നിങ്ങൾ തൊട്ട കൊമ്പ് മാത്രം വെളുത്ത പൂക്കളെയും. നിങ്ങളുടെ നിയോഗം ആവർത്തിക്കപ്പെടും മാമ. നീട്ടിക്കിട്ടിയ ആയുസുമായി പണ്ടെന്ന പോലെ ഇത്തവണ നിങ്ങൾ ഞങ്ങളുടെ ശവങ്ങളുമായി കുന്നിറങ്ങും. ഉറപ്പ്
1: നിർത്തസിലോഷ്യ. മഞ്ജൂലിയായുടെ പ്രായത്തിൽ ചാർമിൽ പൂക്കളെ കുറിച്ച് നിനക്ക് ഏറെ പറഞ്ഞു തന്ന കിഴവൻ ലൂസിഫറാണ് ചോദിക്കുന്നത്. ഒരുപക്ഷേ നാളത്തെ പുലരിക്ക് അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയില്ലെന്ന് ഉറപ്പിക്കാനും വിശ്വസിക്കാനും നമ്മൾ വെറും മനുഷ്യർക്ക് എങ്ങനെ കഴിയും സിലോഷ്യ? എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് മക്കളെ, നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട്
0: ഇഷ്ടമാണ്. ഇതെന്താണ് ഈ മാമൻ ഇന്നിങ്ങനെ? ദൈവമേ, അസ്വസ്ഥമായ എന്റെ മനസ്സിനൊരു ഇത്തിരി സ്വസ്ഥത നൽകാൻ നിനക്കേ കഴിയൂ, നിനക്ക് മാത്രം.
2: എന്താ കണ്ണു തുറക്കാത്തത്? നേരം വെളുത്തു എനിക്ക്.
3: മോളെ മഞ്ജുലിയ, ഇത് സത്യം തന്നെയോ?
2: നോക്കു മമ്മ, എനിക്കിപ്പോ വിറയില്ല, കടുത്ത പനിയുമില്ല. ഓ, ഈ കരിമ്പടം എന്നെ ശ്വാസം മുട്ടിക്കുന്നു. ഇത് എന്നിൽ നിന്ന് എടുത്തു മാറ്റ്
0: ഹെലൻ. ഞാനതെടുത്തു മാറ്റാം. ദൈവമേ, എന്റെ ഹെലൻ, നോക്കേ, ഇങ്ങോട്ട് നോക്കേ, ഇത് കണ്ടോ? ഇവിളിതാ ഇരു കാലുകളും ചേർത്ത് വെച്ച് നിവർത്തിയാ കിടക്കുന്നത്. മഞ്ജുലിയ, നിന്റെ ഈ കാലപ്പോ?
2: ഹായ്, ഇത് നോക്കുമമ്മ, എനിക്ക് കാലിനിപ്പോ നല്ല ബലം തോന്നുന്നു. ദാ ഇതിപ്പോ എങ്ങനെ മടക്കാം, ഇങ്ങനെ നിവർത്താം. എന്റെ കാലിപ്പോ ശരി ഇല്ലേ മമ്മ? എന്നെയൊന്ന് പിടിക്ക്, ഞാനൊന്ന് നിലത്ത് നിൽക്കട്ടെ.
0: ഹെലൻ,
3: ഇതൊക്കെ എന്താണ് എന്റെ സിലോഷ്യ? ദൈവമേ, എന്നോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. വാ സിലോഷ്യ, നമുക്ക് ഇവളെയും കൂട്ടി ലൂസിഫർ മാമന്റെ അരികിലേക്ക് പോകാം. മാമൻ ഇവള് ഇങ്ങനെ കാണുമ്പോ സന്തോഷത്തിൽ തുള്ളിച്ചാടും.
0: ശരിയാ,
3: പ്രായം മറന്ന് ഇവളെയും കൊണ്ട് ചാർമിൽക്കുന്നാകെ ഓടി നടക്കും.
0: ഇന്നലെ ദുഃഖം ദേഷ്യമായി മാറിയ നിമിഷത്തിൽ ഞാൻ മാമനോട് കയർത്ത് പറഞ്ഞു അനാവശ്യമായി എന്തൊക്കെയോ വേണ്ടായിരുന്നു. ആ ലൂസിഫർ മാമനല്ലേ, എന്നോട് അപ്പോഴേ പുറത്തു കാണും. വാ ഹെലൻ, നമുക്ക് നടക്കാം. ഓടണ്ട മോളെ, കണ്ടോ ഹെലൻ, ഇവളെന്റെ കൈ കുതിറി മുമ്പിൽ നടക്കുന്നു. കണ്ടല്ലേ അവളുടെ ഒരു സന്തോഷം. ഓടണ്ട മോളെ, പതുക്കെ പതുക്കെ നടക്ക്.
3: അല്ല, ഇതെന്താണ് ഈ മാമൻ കഥക ഇനിയും തുറക്കാത്തെ? പ്രായം മാമനെ മടിയനാക്കി തുടങ്ങിയ സിലോഷ്യ.
4: ഏയ് മഞ്ജുലിയ, ഇങ്ങ് വാ
3: നോക്ക്, അവളുടെ ഒരു സന്തോഷം കണ്ടോ. എത്ര ഓടി കളിച്ചാലാവും അവക്കും മതിയാവുക.

0: മാമാ, മാമാ, ലൂസിഫർ മാമാ.
1: ഏ, ഇത് കണ്ടോ ഹെലൻ, കഥ കടഞ്ഞിട്ടില്ല.
0: വാ, നമുക്കകത്തേക്ക് ചെല്ലാം.
2: മഞ്ജുലിയ, നീ മുമ്പില് നടക്ക്, നിന്നെ എങ്ങനെ കണ്ട് മാമൻ അമ്പരക്കട്ടെ.
0: ആ, ചെല്ലു മോളെ, നടക്ക്.
3: ദേ, മാമൻ കട്ടിലിൽ കിടന്നുറങ്ങുന്നു, ഞാൻ ചെന്ന് വിളിക്കാം. മാമാ, മാമാ, ദേ മോളുടെ അസുഖം മാറി, മോളുടെ കാലും ശരി. മാമാ, മാമാ, ഇതെന്താ എണിക്കാത്തത്? മാമാ, ഇതെന്താ മാമൻ ഇനിയും എണിക്കാത്ത?
2: ഏയ് മാമാ, ലൂസിഫർ മാമാ. സരുഷ, മാമൻ, ദൈവമേ, ചതിച്ചല്ലോ. അതാ മേശപ്പുറത്ത് ഉരുകി തീർന്ന മെഴുകുതിരി കരികിൽ ഒരു കുഞ്ഞു ചാർമൽ കൊമ്പ്.
0: നോക്കട്ടെ ഹെലൻ, ഇതാ അതിനിടയിൽ ഒരു കുറിപ്പ്. ദൈവമേ, ഇത് നമുക്കായിട്ടാണ്.
2: നീ അതൊന്ന് വായിക്കൂ സിലോഷ്യ.
4: നന്മയുടെ പൊൻതൂവലുള്ള കുഞ്ഞുമാലാഖി, ചാർമൽ പൂക്കളെ വിശ്വസിക്കുന്നു ഈ കിഴവൻ മാമൻ. മഹാമാരികളിൽ ചാർമൽ പൂക്കൾ മാറ്റിവെച്ചു തന്ന ഉയരുമായി ഈ രാത്രി മുഴുവൻ നിനക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കിഴവൻ ലൂസിഫറിന് ഉറപ്പുണ്ട്. അത്രയേറെ ഞാൻ വിശ്വസിക്കുന്ന ചാർമൽ ചെടികൾ എന്നെ ചതിക്കില്ലെന്ന് തീർച്ച. നീ സുഖപ്പെടും ഹെലൻ. സിലോഷ്യ, മാമന് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ഈ രാത്രിയിൽ എന്റെ വിശ്വാസങ്ങൾ നിനക്കുയിരേകുമ്പോൾ ചാർമിൽ കൊമ്പുകളിലെ വെളുത്ത പൂക്കളിലൂടെ പിന്നെന്നും മാമൻ നിങ്ങളെ കാണും, നിങ്ങളോട് ചിരിക്കും. അങ്ങനെ ഈ ചാർമിൽ കുന്നിൽ നമ്മൾ ഇനിയും വാഴും ഒരുപാട് ഒരുപാട് നാളും. ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട്.

0: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ലൂസിഫർ കാഞ്ഞൂർ മത്തായി, ജൂവാലൻ മനു ജോസ്, ഹെലൻ ടി ജെ ലൈല, സിലോഷ്യ എം തങ്കമണി, മഞ്ജുലിയ ബേബി റിങ്കു വിൽസൺ.
1: Volkswagen Virtus nala varshikam aakarshikkukayan.
2: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum.
1: Phoenix Volkswagen showroom sandarshikku.
3: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
4: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
3: ഉണ്ടല്ലോ.
4: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1-4

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന നാളെ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചുകൾക്കോ പ്രകടനങ്ങൾക്കോ അനുമതി തേടുകയോ നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ്. ജന്തർ മന്ദർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ 5 പേരിലധികം ഒത്തുചേരുന്നത് കർശനമായി നിരോധിച്ചെന്നും പോലീസ്. അബുദാബിയിലെ സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ 16 സെപ്റ്റംബർ തുടരും. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ഇന്നത്തെ രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ 9400224440. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9400224440. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പറമ്പത്ത് നിന്നും സജിലകുമാരിയാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി ഇളയരാജ ഈണമിട്ട് എസ് ജാനകി പാടിയതാണ് ഈ ഗാനം.

0: ചേളന്നൂരിൽ നിന്നും പ്രജീഷ് ആവശ്യപ്പെട്ട ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ശ്രീമാൻ ശ്രീമതി എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി ജി ദേവരാജ് ഈണമിട്ട് യേശുദാസ് പാടിയതായിരുന്നു ഈ ഗാനം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: മുക്കത്തു നിന്നും സുധി ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിലമ്പ് എന്ന ചിത്രത്തിൽ ഭരതൻ വരികളെഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസും ലതികയും പാടിയ ഗാനം.

0: താനൂരിൽ നിന്നും ചന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അനാഥശില്പങ്ങൾ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി. ആർ കെ ശേഖർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.
1: സന്ധ്യാരാഗം മാഞ്ഞു കഴിഞ്ഞു

0: വാളൂർ നടക്കണ്ടിപ്പാറയിൽ നിന്നും സുരേഷ് ബാബു, ഷീനമോൾ കുഞ്ഞൂസ് ഇവർ ആവശ്യപ്പെട്ട AR എന്ന ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികൾ എഴുതിയത് മനു മഞ്ജിത്, സംഗീതം ദിബു നൈനാൻ തോമസ്.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: പാവങ്ങാട് നിന്നും മിനി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു നോക്ക് കാണാൻ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

മൊഡോളിയിൽ നിന്നും റീന ബാബുരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നു. മയൂഖം എന്ന ചിത്രത്തിൽ ഹരിഹരൻ വരികൾ എഴുതി ബോംബെ രവി ഈണമിട്ട് ടി കെ ചന്ദ്രശേഖരൻ പാടിയ ഈ ഗാനം.

ഹരിപ്പാട് നിന്നും രേഖ ആവശ്യപ്പെട്ടിരിക്കുന്നു. അഭിനന്ദനം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി. കണ്ണൂർ രാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

ചിറ്റാരിപ്പറമ്പ് നിന്നും ബാബു ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. യാത്ര എന്ന ചിത്രത്തിൽ ജാനകിയും സംഘവും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: മാഹി പെരിങ്ങാടി നിന്നും ശ്രീവിദ്യ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാമീണമിട്ട് യേശുദാസ് പാടിയത്.
1: Good evening, ladies and gentlemen. Hope you will enjoy this song.

കൂത്താളിയിൽ നിന്നും കണ്ണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം ഇനി. മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ യേശുദാസും ജ്യോത്സ്നയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: രഞ്ജിനി. രഞ്ജിനിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ട് വാട്സപ്പ് സന്ദേശം അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ രഞ്ജിനി ഇവിടെ സമാപിക്കുന്നു.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
0: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 59:58. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ പുലർച്ചെ 5:48 വരെ ഡൽഹി എഫ് എം ഗോൾഡ് പരിപാടികൾ കേൾക്കാം. നമസ്കാരം.
11: लोकसभा अध्यक्ष ओम बिरला ने मॉनसून सत्र से पहले आज कार्य मंत्रणा समिति की बैठक बुलाई. बैठक के दौरान सरकार और विभिन्न राजनीतिक दलों के सदस्यों ने सत्र में उठाए जाने वाले विधायी और अन्य मुद्दों पर अपने विचार साझा किए. बैठक को संबोधित करते हुए श्री बिरला ने रचनात्मक चर्चा, सार्थक सहयोग और संसदीय परंपराओं के महत्व पर बल दिया.